0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അൽ ബഖറ 243 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 61 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ കാര്യ വാദി അലി അമാനി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.

ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وأنت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ്.

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 64 മുതൽ 69 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് സൂറ നിസായിലെ 64 മുതൽ 69 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.
1: വചനം 11.
2: വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും, അവരോട്, ലാ തുഫ്സിദൂന, നിങ്ങൾ നാശം ഉണ്ടാക്കരുത്, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, ഫിൽ അർദ്ദി, ഭൂമിയിൽ, അഥവാ നാട്ടിൽ, ഖാലു, അവർ പറയും, ഇന്നമാ നഹ്നു, നിശ്ചയമായും ഞങ്ങൾ ആകുന്നു, നിശ്ചയമായും ഞങ്ങൾ മാത്രം തന്നെയാകുന്നു, മുസ്ലിഹൂന, നന്മയുണ്ടാക്കുന്നവർ, പരിഷ്കർത്താക്കൾ.
3: وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون.
1: അവരോട് നിങ്ങൾ ഭൂമിയിൽ അഥവാ നാട്ടിൽ നാശമുണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, നിശ്ചയമായും ഞങ്ങൾ നന്മയുണ്ടാക്കുന്നവർ മാത്രമാകുന്നു എന്ന്. വചനം 12.
2: അല്ലേ, അഥവാ അറിയുക, ഇന്നഹും, നിശ്ചയമായും അവർ, ഹും, അവർ തന്നെ, അൽ മുഫ്സിദൂന, നാശമുണ്ടാക്കുന്നവർ, വലാക്കിൻ, എങ്കിലും, ലാ യഷ്ഉറൂന, അവർ അറിയുന്നില്ല, അവർക്ക് ബോധമുണ്ടാകുന്നില്ല.
3: അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാക്കിൻ ലാ യഷ്ഉറൂൻ.
1: അല്ല, അറിഞ്ഞേക്കുക, നിശ്ചയമായും അവർ തന്നെയാണ് നാശമുണ്ടാക്കുന്നവർ, എങ്കിലും അവർ അറിയുന്നില്ല.
4: 11, 12 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
5: സത്യനിഷേധം, സത്യവിശ്വാസികളെ കബളിപ്പിക്കൽ, ജനമധ്യേ ആശയക്കുഴപ്പം സൃഷ്ടിക്കൽ, വാക്കിനെതിരായ പ്രവർത്തനം, ഇസ്ലാമിന്റെ ശത്രുക്കളുമായുള്ള രഹസ്യബന്ധങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള അവരുടെ ചെയ്തികളെ ഉദ്ദേശിച്ചാണ് നാട്ടിൽ നാശമുണ്ടാക്കരുതെന്ന് അവരോട് പറയുന്നത്. നാട്ടിൽ രക്തച്ചൊരിച്ചിലും ജീവനാശവും അസമാധാനവും ഉണ്ടാക്കുന്നതാണല്ലോ ഇതെല്ലാം. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുവാനോ അനുകൂലമായ മറുപടി പോലും പറയുവാനോ ആ കപടന്മാർ തയ്യാറില്ലെന്നു മാത്രമല്ല, തങ്ങൾ ചെയ്യുന്നതെല്ലാം നാട്ടിനു നന്മയും ആവശ്യവുമാണെന്ന് അവകാശപ്പെടുകയായിരിക്കും അവർ ചെയ്യുക. ശത്രുവിഭാഗവുമായുള്ള കൂട്ടുകെട്ടുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്കും അവർക്കുമിടയിൽ രജ്ഞിപ്പും യോജിപ്പും ഉണ്ടാക്കുകയാണ് എന്നും മറ്റും തങ്ങളുടെ ചെയ്തികളെ അവർ ന്യായീകരിക്കുകയും ചെയ്യും. ഇതെല്ലാം തനി പൊയ് വാക്കുകളാണ്. നാശത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുമുഖികളായ ഇത്തരക്കാരുടെ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കി തീർക്കുക. ഇതൊന്നും ഗ്രഹിക്കുവാനുള്ള തൻ്റെ ഇടമോ നന്മയും നാശവും തിരിച്ചറിയുവാനുള്ള വിവേകമോ അവർക്കില്ല എന്നൊക്കെയാണ് ഇവരുടെ മറുപടിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിൻ്റെ സാരം. ഇവിടെയും മറ്റു പല സ്ഥലങ്ങളിലും കപടവിശ്വാസികളുടേതായി അള്ളാഹു പ്രസ്താവിച്ച ലക്ഷണങ്ങളും സ്വഭാവങ്ങളും മുഴുവനുമോ ഏതാനുമോ ഒത്തിണങ്ങിയ മുസ്ലിം നാമധാരികളുടെ എണ്ണം കാലം ചെല്ലും തോറും ഇക്കാലത്ത് വിശേഷിച്ചും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം കുടുംബത്തിലും സമുദായത്തിലും പിറന്നു വളർന്നവരായതുകൊണ്ട് തങ്ങൾ മുസ്ലിങ്ങളല്ലെന്ന് തുറന്നു പറയുവാൻ അവർക്ക് മടിയോ ധൈര്യക്കുറവോ ഉണ്ടായിരിക്കും. വേണമെങ്കിൽ തങ്ങൾ മുസ്ലിങ്ങളുടെയും ഇസ്ലാമിൻ്റെയും ഗുണകാംക്ഷികളും സമുദായോദ്ധാരകന്മാരുമാണെന്ന് നടിക്കുകയും ചെയ്യും. ഇസ്ലാമിനെ തുരങ്കം വെക്കുന്ന നിരീശ്വര നിർമ്മത യുക്തിവാദികളും ഭൗതിക താൽപ്പര്യങ്ങളുമായിരിക്കും അവരുടെ യഥാർത്ഥ കൈമുതൽ. മുസ്ലിം ബഹുജനങ്ങളിൽ നിന്ന് അവരറിയാതെ അവരുടെ വിശ്വാസവും മതഭക്തിയും നശിപ്പിച്ചുകൊണ്ട് പുരോഗമനത്തിൻ്റെ പേരിൽ കാലത്തിനൊത്ത കോലം കെട്ടിക്കുകയായിരിക്കും അവരുടെ ലക്ഷ്യം. സത്യവിശ്വാസികൾ ഇത്തരക്കാരെ ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളേക്കാൾ സൂക്ഷിച്ചിരിക്കേണ്ടതാകുന്നു. വല്ലാഹുൽ മുസ്തആൻ.
1: വചനം 13.
2: വഇദാ ഖീല, പറയപ്പെട്ടാൽ, ലഹും, അവരോട്, ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ, കമാ ആമന, വിശ്വസിച്ചതുപോലെ, അന്നാസു, മനുഷ്യർ, ഖാലു, അവർ പറയും, പറയുകയായി, അൽ മുഅ്മിനൂന, ഞങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കുമോ, കമാ ആമന, വിശ്വസിച്ചതുപോലെ, അസ്സുഫഹാഉ, ഭോഷന്മാർ, അല അല്ല, അല്ലേ അറിയുക, ഇന്നഹും ഹും, നിശ്ചയമായും അവർ തന്നെ, അസ്സുഫഹാഉ, ഭോഷന്മാർ, വലാക്കിൻ, എങ്കിലും, ലാ യഅലമൂന, അവർ അറിയുന്നില്ല.

0: മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവിൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, ഭോഷന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അല്ല, അറിയുക, നിശ്ചയമായും അവർ തന്നെയാണ് ഭോഷന്മാർ. എങ്കിലും അവർക്ക് അറിഞ്ഞുകൂടാ. വചനം 14.
1: വഇദാ ലഖു, അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കാലു, അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലൗ, അവർ ഒഴിവായാൽ അഥവാ തനിച്ചായാൽ, ഇലാ ഷയാത്തീനിഹിം, അവരുടെ പിശാചുകളിലേക്ക്, കാലു, അവർ പറയും, ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, മഅക്കും, നിങ്ങളുടെ കൂടെയാണ്. ഇന്നമാ നഹ്നു, നിശ്ചയമായും ഞങ്ങൾ മാത്രം തന്നെയാകുന്നു, മുസ്തഹ്സിഊന, പരിഹസിക്കുന്നവർ.

0: വിശ്വസിച്ചവരെ അവർ കണ്ടുമുട്ടിയാൽ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ പിശാചുക്കളിലേക്ക് ചെന്ന് തനിച്ചായാൽ അവർ പറയുകയും ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുന്നവർ മാത്രമാകുന്നു. വചനം 15.
1: അല്ലാഹു യസ്തഹ്സിഉ പരിഹസിക്കുന്നു, പരിഹസിക്കും, ബിഹിം അവരെ, വയമുദ്ദുഹും അവരെ നീട്ടി ഇടുകയും ചെയ്യും, അഥവാ അവരെ നീട്ടി അയച്ചു ഇടുകയും ചെയ്യും, ഫീ തുഗ്യാനിഹിം അവരുടെ അതിരു കവിയലിൽ, അഥവാ ധിക്കാരത്തിൽ, യഅമഹൂന അവർ അന്ധാളിച്ചു അലഞ്ഞു നടക്കുമാറ്, അഥവാ അവർ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ്.
2: അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ.
0: അല്ലാഹു അവരെ പരിഹസിക്കുന്നു, അവരുടെ അതിരി കവിച്ചലിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുമാറ് അവരെ അയച്ചു വിടുകയും ചെയ്യുന്നു. വചനം 16.
1: ഉലായിക അക്കൂട്ടർ, അല്ലദീന യാതൊരുവരാണ്, ഷ്തറൗ അവർ വിലക്ക് വാങ്ങി, അദ്ദലാലത ദുർമാർഗം, ബിൽഹുദ സന്മാർഗത്തിന് പകരം, ഫമാ റബിഹത്ത് എന്നിട്ട് ലാഭകരമായില്ല, തിജാറത്തുഹും അവരുടെ കച്ചവടം, വമാക്കാനു അവർ ആയതുമില്ല, മുഹ്തദീന നേർമാർഗം പ്രാപിച്ചവർ.

0: അക്കൂട്ടർ സന്മാർഗത്തിനു പകരം ദുർമാർഗം വിലക്ക് വാങ്ങിയിട്ടുള്ളവരത്രേ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമായില്ല, അവർ ഉദ്ദിഷ്ടമാർഗം പ്രാപിച്ചതുമില്ല.
1: 13 മുതൽ 16 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം.
2: ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെന്നും മുസ്ലിങ്ങളാണെന്നുമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ പ്രവർത്തനങ്ങളും നടപടിയുമാണെങ്കിൽ അതിന് കടകവിരുദ്ധവുമാണ്. നിങ്ങൾ പറയുന്നത് നേരാണെങ്കിൽ ഈ നില മാറ്റി യഥാർത്ഥ സത്യവിശ്വാസികൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് എന്നൊക്കെയാണ്. ആമിനു കമാ ആമനന്നാസ്, മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവീൻ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം. ഇവിടെ മനുഷ്യർ എന്നു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ സത്യവിശ്വാസികളെപ്പറ്റിയാണെന്ന് വ്യക്തമാണ്. അവരെപ്പറ്റി മനുഷ്യർ എന്നു പറഞ്ഞതിൽ അവരാണ് യഥാർത്ഥ മനുഷ്യർ. അവരെപ്പോലെ നിങ്ങളും മനുഷ്യത്വ ഗുണമുള്ളവരാകേണ്ടതാണ്. നിങ്ങളുടെ ഈ നിലപാട് മനുഷ്യത്വത്തിന് യോജിച്ചതല്ല എന്നൊക്കെ ചില സൂചനകൾ അടങ്ങിയിരിക്കുന്നത് കാണാം. അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉൾപ്പെടുന്ന അതേ സത്യവിശ്വാസികളെപ്പറ്റി തന്നെയാണ് കപട വിശ്വാസികൾ ഭോഷന്മാർ എന്ന് വിശേഷിപ്പിച്ചതും. അവരൊക്കെ തനി ഭോഷന്മാരായതുകൊണ്ടാണ് അത്രത്തോളം ആ വിശ്വാസത്തിൽ ലയിക്കുവാൻ കാരണം. ഞങ്ങൾ അതിനു മാത്രം അധപ്പതിച്ചിട്ടില്ല. അവരെപ്പോലെയുള്ള വിശ്വാസം സ്വീകരിക്കുവാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്നൊക്കെയാണ് മറുപടിയിൽ അവർ വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. വാസ്തവം നേരെ മറിച്ചാണുള്ളത്. യഥാർത്ഥ ഭോഷന്മാർ അവരല്ലാതെ മറ്റാരുമല്ല. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള തൻ്റെ ഇടവും വിവേകവും അവർക്കില്ല എന്ന് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു. ഇരുമുഖന്മാരാണല്ലോ കപട വിശ്വാസികൾ. സത്യവിശ്വാസികളുടെ അടുക്കൽ വരുമ്പോൾ തങ്ങളും സത്യവിശ്വാസികളാണെന്നോണം അഭിനയിക്കും. മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്തലും ഗനീമത്ത് അഥവാ യുദ്ധത്തിൽ ലഭിച്ചേക്കാവുന്ന സ്വത്തുക്കൾ മുതലായവയിൽ പങ്ക് ലഭിക്കലുമാണ് അവരുടെ ലക്ഷ്യം. അവിടം വിട്ട് തങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും അടുക്കൽ ചെല്ലുമ്പോൾ ഉള്ളിലിരിപ്പ് അവരോട് തുറന്നു പറയുകയും ചെയ്യും. ഞങ്ങൾ മുസ്ലിങ്ങളുമായി പെരുമാറുന്നത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പക്ഷക്കാർ തന്നെയാകുന്നു. പരിഹാസത്തിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ സമീപിക്കുന്നത്. നിങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ ഇതിനെപ്പറ്റിയാണ് 14-ാം വചനത്തിൽ പ്രസ്താവിക്കുന്നത്. അവരുടെ ഈ പരിഹാസത്തെ അല്ലാഹു വെറുതെ വിടുവാൻ പോകുന്നില്ല എന്ന് 15-ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇഹത്തിലും പരത്തിലും അല്ലാഹു അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും തന്നെ ചെയ്യും. തൽക്കാലം അവരുടെ ഇഷ്ടം പോലെ മതിമറന്നു നടക്കട്ടെ എന്നുവെച്ച് അവരെ അയച്ചു വിടുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് നടപടിയെടുക്കുന്നില്ല. അല്ലാഹുവിൻ്റെ പിടിയിൽ ഒതുങ്ങാതെ രക്ഷപ്പെടുവാൻ അവർക്ക് കഴിയുകയില്ല.
3: ഷയാത്വീനുഹും അഥവാ അവരുടെ പിശാചുക്കൾ എന്നു പറഞ്ഞത് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളായ യഹൂദികളിലും ഷിർക്കിൻ്റെ നേതാക്കളിലുമുള്ള അവരുടെ സുഹൃത്തുക്കളും വേഴ്ചക്കാരുമാകുന്നു. അല്ലാഹു യസ്തഹ്സി ഉബിഹിം അഥവാ അല്ലാഹു അവരെ പരിഹസിക്കും എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ പരിഹാസ പ്രവർത്തനങ്ങളുടെ പേരിൽ ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലഹ അഥവാ ഒരു തിന്മയുടെ പ്രതിഫലം അതുപോലെയുള്ള ഒരു തിന്മയാകുന്നു. 42-ാം അധ്യായം 40-ാം വചനം. കുറ്റത്തിനനുസരിച്ചായിരിക്കും അതിൻ്റെ പേരിലുള്ള ശിക്ഷാ നടപടി എന്നു സാരം. കൈവശമുള്ള ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു സ്വീകരിക്കുന്നതിനാണ് വിലക്ക് വാങ്ങുക എന്നും കച്ചവടം നടത്തുക എന്നും പറയുന്നത്. ഇങ്ങോട്ട് പകരം ലഭിക്കുന്ന വസ്തു അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ ലാഭകരമോ പ്രയോജനകരമോ ആണെന്ന് കാണുമ്പോഴാണ് ക്രയവിക്രയം സ്വാഭാവികമായി ഉണ്ടാകാറുള്ളത്. ചുരുങ്ങിയ പക്ഷം അങ്ങോട്ട് കൊടുത്തതും ഇങ്ങോട്ട് ലഭിച്ചതും സമവില കണക്കാക്കപ്പെടുന്നതെങ്കിലുമായിരിക്കണം. അല്ലാത്ത പക്ഷം ആ കച്ചവടം നഷ്ടകരമായിത്തീരുന്നു. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം ലാഭകരമായില്ലെന്ന് മാത്രമല്ല, ഇറക്കിയ മൂലധനം രക്ഷപ്പെട്ടു കിട്ടുക പോലും ഉണ്ടായില്ല, അതും നഷ്ടപ്പെടുകയാണുണ്ടായത്. ഖതാദ റഹിമഹുള്ള പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടതുപോലെ സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്കും, യോജിപ്പിൽ നിന്ന് ഭിന്നിപ്പിലേക്കും, അഭയത്തിൽ നിന്ന് ഭയത്തിലേക്കും, സദാചാരത്തിൽ നിന്ന് ദുരാചാരത്തിലേക്കും വഴുതിപ്പോകുകയാണവർ ചെയ്തത്. നല്ലതും ചീത്തയും തിരിച്ചറിയുവാനും അന്വേഷിക്കുവാനുമുള്ള ബുദ്ധിയും ചിന്താശക്തിയും അല്ലാഹു മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് റസൂലിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം മുഖാമുഖമായി അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചു. ലക്ഷ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ഒരു വേദഗ്രന്ഥം അവരുടെ മുമ്പിൽ തുറന്നുവെക്കുകയും ചെയ്തു. മനസ്സിരിപ്പ് എന്തുതന്നെയായിരുന്നാലും അതിൽ തങ്ങൾക്കുള്ള വിശ്വാസം വാഗ്മൂലം അവർ രേഖപ്പെടുത്തുകയും സന്ദർഭം വരുമ്പോൾ അതാവർത്തിച്ചും അഭിനയിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സന്മാർഗമാകുന്ന മൂലധനം അവർക്ക് കൈവന്നു. അതവർ ഉപയോഗപ്പെടുത്തുകയോ വളർത്തുകയോ അല്ല, അതിനെ പുറംതള്ളുകയും പകരം കൽപ്പിച്ചു കൂട്ടി ദുർമാർഗം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. ഇതാണ് അവർ ചെയ്ത കച്ചവടം. സന്മാർഗം എന്തെന്നറിയാതെ അല്ലെങ്കിൽ അത് പ്രാപിക്കുവാൻ അവസരം കിട്ടാതെ ദുർമാർഗത്തിൽ പതിച്ചവരാണവർ. കൈവന്ന ശേഷം അത് വലിച്ചെറിയുകയാണ് അവർ ചെയ്തത്.
4: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ. ഇന്നത്തെ ഖതമുൽ ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ ജുസ് ആണ് പാരായണം ചെയ്യുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ ജുസ് ആണ് ഇതുവരെ നമ്മൾ പാരായണം ചെയ്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ്
0: പീസ് ഖുർആൻ റേഡിയോയിൽ. ഇനി അത്തഹ്സീൻ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
5: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്ത്, സാഫാത്ത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്. രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇം ബസീർ. ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം. ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല. ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല, ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ ഗൈന്, ഗൈ ഗു, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക്ക എന്നാവും. പാരായണത്തിൽ ഇന്നംസക്ക റിസ്ക എന്നാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക്ക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ, റിസ്ഖഹു നോ അല്ല, റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ബല്ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫീ ഉതുവ്വിൻ വനുഫൂർ. ഉതുവ്വിൻ, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വിൻ വനുഫൂർ.
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ അഫമയ യംഷി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദ അഫമയ യംഷി, സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. അഫമയ അഫമയ യംഷി ഈ രൂപത്തിൽ അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമയ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുകിബ്ബൻ അലാ വജ്ഹിഹി, മുകിബ്ബൻ അലാ തൻവീനു ശേഷം അയൻ, മുകിബ്ബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുകിബ്ബന്നല എന്നല്ല, മുകിബ്ബൻ അല. അലാ വജ്ഹിഹി അഹ്ദ, ഹുള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സില് പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്, സിലത്തു തൊവീല. അപ്പോൾ വജ്ഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അലാ സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്, ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല, അയിൻ എടുത്ത് ഓതണം. സവിയൻ അല അലാ സിറാത്തിം മുസ്തഖീം, അലാ സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അലാ സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹസീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിൽ

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അടുത്ത പരിപാടി തജ്വീദ് പഠനം. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ,

0: പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന തജ്വീദ് പഠനം എന്ന ഈ സംരംഭത്തിൽ ഒരുപാട് എപ്പിസോഡുകൾ പൂർത്തിയായി കഴിഞ്ഞു. അൽഹംദുലില്ലാ. തജ്വീദ് നിയമങ്ങളെ സംബന്ധിച്ച് ലഘുവായിട്ടും ഉദാഹരണങ്ങൾ സഹിതവും മനസ്സിലാകുന്ന രൂപത്തിൽ, എല്ലാവർക്കും വ്യക്തമാകുന്ന രൂപത്തിലാണ് പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് സംശയങ്ങളുണ്ടാകുന്ന വിധത്തിലല്ല, സംശയങ്ങൾ നീങ്ങുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തജ്വീദ് പഠനം നടത്തുന്ന, ഖുർആൻ പാരായണ നിയമങ്ങൾ സഹിതം എന്ന് ഓതണം എന്നും അതുപ്രകാരം തന്നെ അതിൽ തെറ്റുവരാത്ത രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന സഹോദര സഹോദരിമാർക്ക് ഏറെ സഹായകമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സഹായകമാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കുറച്ച് എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നത് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന പിഴവുകളെ സംബന്ധിച്ചാണ്. അതിൻ്റെ മഖ്റജിലും അതുപോലെ സിഫത്തിലും വരുന്ന ചില അബദ്ധങ്ങളെയാണ് നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലായി പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ആണ് ഇന്നത്തെ എപ്പിസോഡിലും നാവിൻ്റെ അറ്റത്തുനിന്നുച്ചരിക്കുന്ന തറഫുൽ ലിസാനിൻ്റെ ഭാഗമായിട്ടുള്ള ലാം, അതുപോലെ തന്നെ നൂന്, റാ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളെ, പിഴവുകളെ സാന്ദർഭികമായി സൂചിപ്പിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു പിഴവ് അല്ലെങ്കിൽ അബദ്ധം, പോരായ്മ പറയുകയും അതിന് എങ്ങനെയാണെന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് അത് കാര്യം ഒന്നുകൂടി വ്യക്തമാകാൻ സഹായകമാകും. അപ്രകാരം തന്നെ ആരെങ്കിലും ഇങ്ങനെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അവർക്ക് ഉണർത്തിക്കൊടുക്കുവാനോ, നമ്മുടെ മക്കൾക്കോ അതിലെ മറ്റുള്ള ഏത് ആളുകൾക്കോ, സുഹൃത്തുക്കൾക്കോ, സഹോദര സഹോദരിമാർക്കോ ആർക്കും തന്നെ ഇത് ഉപകാരപ്പെടാതിരിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് വ്യക്തമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ലാം എന്ന അക്ഷരം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, ഉച്ചരിക്കാൻ എളുപ്പവുമാണ്. കാരണം നമ്മുടെ ഭാഷയിലുള്ള അക്ഷരമാണ്. പലപ്പോഴും നമുക്ക് പ്രയാസമുണ്ടാകുന്നത്, ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ഭാഷയിലില്ലാത്ത അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രയാസം ഉണ്ടാകാറുള്ളത്. ബാദ്, അതുപോലെ ഖാഫ്, ഐന്, വാ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ, സ പോലെയുള്ള അറബിയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ, അത് ഉച്ചരിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രയാസം തോന്നാറുള്ളത്. എങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ പോലും അതിൻ്റെ ശരിയായ രൂപത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഒന്നുകൂടി പ്രയാസകരമാണ്. അതുകൊണ്ട് അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അക്ഷരങ്ങളുടെ ശരിയായ മഖ്റജിൽ നിന്നും അതിനെ കൊണ്ടുവരികയും ആ അക്ഷരങ്ങൾക്കുള്ള വിശേഷണങ്ങൾ അതിന് നൽകുകയും ചെയ്യുക എന്നുള്ളത്. ലാമിൻ്റെ ഉച്ചാരണം നമുക്കറിയാം, ഒന്നുകിൽ തഫ്ഹീം അല്ലെങ്കിൽ തർഖീഖ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ ലാ എന്ന് ഉച്ചരിക്കുക. അത് ഖുർആനിൽ അല്ലാ എന്ന കലീമത്തിന് മാത്രമാണ്, ലഫ്ദുൽ ജലാലത്തിന് മാത്രമാണ് ലാമിനെ തഫ്ഹീം ആക്കുന്നത്. അതിൽ തന്നെ അല്ലാ എന്ന കലീമത്ത് അതിൻ്റെ മുമ്പ് കസറാണെങ്കിൽ അതിനെ തർഖീഖാക്കി കൊണ്ട് ഉച്ചരിക്കും. ഇപ്പം ബിസ്മില്ലാ എന്നാണ് പറയുന്നത്. അത് പിന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽഹയ്യുൽ ഖയ്യൂം അവിടെ തഫ്ഹീമാക്കിക്കൊണ്ട് പറയുന്നു. അപ്പോൾ രാമിൻ്റെ വിഷയത്തിൽ ഒന്നാമതായി സംഭവിക്കുന്ന പോരായ്മ അബദ്ധം എന്നാണ് ചോദിച്ചാൽ, ഇത് പോരായ്മയും അബദ്ധവും പറയുമ്പോൾ എല്ലാവരും അത് അങ്ങനെ തന്നെ തെറ്റി ചൊല്ലുന്നു അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ ഓതുന്നു എന്നതിനർത്ഥമില്ല. ചിലരെങ്കിലും ഏതെങ്കിലും ആളുകളെ ചെയ്യാറുള്ളത് എന്നർത്ഥത്തിൽ, അതല്ലാതെ വ്യാപകമായി എന്നർത്ഥമല്ല. വ്യാപകമായുള്ള തെറ്റുകളും ചിലത് സംഭവിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ സന്ദർഭത്തിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇനിയും അത് സൂചിപ്പിക്കും വ്യാപകമായിട്ടുള്ള തെറ്റുകൾ. ഇവിടെ സ്വാഭാവികമായും അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പലരും അറിഞ്ഞോ അറിയാതെയോ അവരുടെ അടുക്കൽ നിന്നും സംഭവിക്കാവുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ലാമിനെ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തർക്കീഖാക്കുകയും അഥവാ അള്ളാഹ് എന്ന് പറയേണ്ടടുത്ത് അല്ല എന്ന് പറയുകയും, അതുപോലെ തന്നെ ലാഹി എന്ന് പറയുന്നിടത്ത് അള്ളാഹി എന്ന് പറയുകയും ചെയ്യും. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ വഹുവൽ ലതീഫുൽ ഖബീർ അൽ ലതീഫ്, ലാമിന് അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. അള്ളാഹ് എന്ന കലിമത്തിന് മാത്രമേ തഫ്ഹീമുള്ളൂ. അത് അൽ ലതീഫ് എന്ന് ഓതേണ്ടടുത്ത് അൽ ലതീഫ് ലാ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ആകാൻ പാടില്ല. അതുകൊണ്ട് മുസ്തഫിലായ അക്ഷരമാണ് അവിടെ തർക്കീഖാണ് നൽകേണ്ടത്. ഇസ്തിഫാമിൻ മുസ്തഅലിയായ ഇസ്തിഇലായിൻ്റെ വിശേഷണമുള്ള അക്ഷരങ്ങൾക്കാണ് തഫ്ഹീം നൽകേണ്ടത്. അതുപോലെ മിനല്ലാഹി എന്നുള്ളിടത്ത് മിനല്ലാഹി എന്ന് ഓതും. അങ്ങനെ ഓതറുണ്ട് എന്നല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മിനല്ലാഹി അവിടെ അള്ളാഹിന് അള്ളാഹ് എന്നുള്ളത് തഫ്ഹീമാക്കി തന്നെ പറയണം. അതാണ് അവിടെ ശരിക്കുള്ള ഉച്ചാരണം. അതുപോലെ തന്നെ ലാമിന് ശേഷം ലാമിന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ലാമിന് ശേഷം നൂന് വരുമ്പോൾ ലാമിന് അതിലേക്ക് ഇദ്ഗാം ചെയ്യുന്നത്. അൻസൽനാഹു അൻസൽന സൽന അടെ അൻസൽന എന്നുള്ളത് ലാമിന് സുക്കൂന് ശേഷം നൂനുണ്ട്. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ഓതാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലർ ഓതുന്നു അബദ്ധമാണെന്ത് അൻസൽന അൻസൽന ലാമിനെ നൂനിലേക്ക് ചേർത്തിക്കൊണ്ട് അല്ല, അവിടെ ഇൽഹാറ ചെയ്തുകൊണ്ട് അൻസൽനാഹു എന്ന് തന്നെ ഓതണം. വലാ തുഹമ്മിൽന സൂറത്തുൽ ബക്കറയുടെ ആമന റസൂലിൻ്റെ അവസാനത്തിൽ എന്ത് റബ്ബന വലാ തുഹമ്മിൽന തുഹമ്മിൽന തുഹമ്മിന്ന എന്നല്ല. ഈ പ്രത്യേകിച്ച് ലാമ നൂന് ഏകദേശം ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അടുത്തടുത്ത ഇതുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ അത് ഇദ്ഗാമായി പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. ഇദ്ഗാമാക്കിക്കൊണ്ടല്ല അൻസൽനാഹു വലാ തുഹമ്മിൽന ലാമിനെ വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം. ഇനി അതുപോലെ തന്നെ ഹുറൂഫുൽ ഖമരിയ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഓതുന്നത്. ഹുറൂഫുൽ ഷംസിയയാണ് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുള്ളത്. അൽ ജിബാല എന്നുള്ളത് അജിബാല അൽ ജിബാല ലാമിനെ ജീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല, അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ ഓതണം. അതുപോലെ തന്നെ ബില്ലാഹി അവിടെ മണിക്കേണ്ട ആവശ്യമില്ല. ബില്ലാഹി എന്നുള്ളത് ബില്ലാഹി ബില്ലാഹി എന്ന് ഓതണ്ട, ബില്ലാഹി ബില്ലാഹി ലാമിന് ഉച്ചരിക്കുമ്പോൾ അതിനെ ഉന്നത്ത് നൽകേണ്ടതില്ല. ബിലാ ഉന്നയുടെ അക്ഷരമാണ് ലാമ്. അപ്പോൾ ഇതാണ് ലാമുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ സംഭവിക്കാറുള്ള അല്ലെങ്കിൽ സാധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് സംഭവിക്കാറുള്ള അബദ്ധങ്ങൾ എന്ന നിലക്കുള്ളത്. ഇനി നൂൻ, നൂന് ഉന്നത്തിൻ്റെ അക്ഷരമാണ്, അതുപോലെ സാധാരണ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്നാല് പ്രധാന ഭാഗങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ചെറിയൊരു ഉന്നത്ത് നൂന് കൊടുക്കണം വഖഫ് ചെയ്യുമ്പോൾ. അത് പൂർണ്ണമായി ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നൽകാറില്ല. ഇപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളത് ഉണ്ടോ, എന്നുള്ളത് അതിനെന്ത് ചെയ്യണം, ചെറിയൊരു ഉന്നത്ത് നൽകണം. നസ്തഈൻ അല്ല, അത് തെറ്റാണ്, അത് അധികമാണ്, അത് അധികമാകാനും പാടില്ല. തജ്വീദ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളും വിശേഷണങ്ങളും നൽകുക എന്ന് പറഞ്ഞാൽ അത് കൂടാനോ കുറയാനോ പാടില്ല. ലാ സിയാദത്ത ഫീഹി വല നുഖ്സാൻ, സിയാദത്തും പാടില്ല കുറവും പാടില്ല. അതെങ്ങനെയാണോ നമുക്ക് ലഭിക്കപ്പെട്ടത്, ഓതി നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിന്നും സ്വഹാബത്തിലേക്കും അവിടുന്ന് നമ്മളിലേക്കും എത്തപ്പെട്ടത് അങ്ങനെ തന്നെ ഓതണം. അതാണ് തജ്വീദ് എന്ന് പറഞ്ഞത്. അത് ഉന്നത്ത് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ ഉന്നത്ത് കൊടുക്കുവാനോ അല്ലെങ്കിൽ മദ് ഉണ്ടെന്ന് വിചാരിച്ച് കുറേ മദ് നീട്ടുവാനോ നമുക്ക് പാടില്ല. അതിനൊക്കെ നിശ്ചിതമായ ഖദറുകൾ മുൻഗാമികൾ നിശ്ചയിച്ച് നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും പാരായണം ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഉന്നത്ത് അധികമാകാനും പാടില്ല, ഉന്നത്ത് കുറയാനും പാടില്ല. രണ്ടാമത്ത് ഉന്നത്തധികാൻ പാടില്ല എന്നുള്ളത്. ഇപ്പം മൂന്നാമത്തത് കൽക്കലത്തിൻ്റെ വിശേഷണ കൽക്കലത്തിൻ്റെ അക്ഷരത്തിൽ പെട്ടതല്ല നൂന്. ചില ആളുകൾക്ക് ഓതുന്ന സമയത്ത്
1: സിറാത്തല്ലദീന അനഅംത അനഅംത അലൈഹിം അനഅംത
0: എന്നുള്ളത് തെറ്റാണ്. അൻഅംത
1: അൻഅംത
0: നൂന് കൽക്കലത്തിൻ്റെ അക്ഷരമല്ല. കൽക്കലത്തുള്ള അക്ഷരങ്ങൾ മാത്രമാണ് ഖ ത ബ ജ ദ ഈ അഞ്ചക്ഷരങ്ങൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ആ മുഴക്കമുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കേണ്ടത്. ബാക്കിയുള്ള ഒരു അക്ഷരത്തെയും അങ്ങനെ ഉച്ചരിക്കേണ്ടതില്ല. അത് പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. കൽക്കലത്തില്ലാതെയാണ്
1: സിറാത്തല്ലദീന അൻഅംത,
0: അതല്ലാതെ സിറാത്തല്ലദീന അൻഅംത. ചില ആളുകൾ അൻഅംത നൂനിന് ഫത്ഹാക്കി കൊണ്ടുപോകും. അതൊക്കെ അബദ്ധങ്ങൾ വരുന്നൊരു മേഖലയാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നൂന് എന്ന് പറഞ്ഞാൽ തർക്കീഖിന് അക്ഷരമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിന് തഫ്ഹീമാക്കി പറയരുത് നോ എന്നല്ല ന. ന എന്ന് വായ തുറന്നാണ് പറയേണ്ടത്, നോ നോ എന്നല്ല പറയേണ്ടത്. അത് തഫ്ഹീമാക്കുന്ന രൂപമാണ്. അത് നാ നൂന് വരുമ്പോൾ അവിടെയൊക്കെ തർക്കീഖാക്കണം. ഇപ്പം നാർ എന്ന് പറയുമ്പോൾ അൻ നാർ നാർ നാർ അല്ല, അതല്ലാതെ നോർ നോർ എന്നല്ല, നാർ അതാണ് ഇതിൻ്റെ ശരി. ഇപ്പം നൂൻ അൻ ന നു നീ എല്ലാം തർക്കീഖാണ്, ലോലമാക്കി ഉച്ചരിക്കുന്ന അക്ഷരമാണ്, തഫ്ഹീമിന് അക്ഷരമല്ല. അക്ഷരങ്ങൾ രണ്ട് വിധമാണ്, ഒന്നുകിൽ ഹുറൂഫുൽ മുഫഹമ തഫ്ഹീമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഹുറൂഫുൽ മുറഖഖ ലോലമാക്കി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ. അതിലേറ്റവും ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ, അതാണ് തഫ്ഹീമിന് അക്ഷരങ്ങൾ. ഖുസ്സദഖ്തിൻ ഖിൽ എന്ന് പറയുന്ന ഏഴ് അക്ഷരങ്ങൾ, അതിന് പുറമെ റായിൻ്റെ തഫ്ഹീമിൻ്റെ സന്ദർഭത്തിലും. അപ്പോൾ നൂൻ അതിൽ പെട്ടതല്ല, അതുകൊണ്ട് നോർ എന്നല്ല അൻ നാർ ന. അത് പ്രത്യേകമായി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ പിന്നെ പാട്ടിൻ്റെ രൂപത്തിൽ. ഇപ്പം പാട്ട് പാടുന്ന ആളുകൾ, അവർക്ക് ഒരുപക്ഷെ രീതി ഉണ്ടാകും, അവർക്ക് സ്വരമാധുര്യമുണ്ടാകും. പക്ഷേ ഖുർആൻ പറയണ അങ്ങനെയല്ല, പാട്ടിൻ്റെ രീതിയിലല്ല, സ്വരമാധുര്യമുണ്ട്. ശരിയാണ്, തഗന്നി എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്, നല്ല സ്വരമാധുര്യത്തോടുകൂടി ഓതുക എന്നുള്ളത്. പക്ഷേ അതൊരിക്കലും തന്നെ തജ്വീദ് നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, അതിൻ്റെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ അതിൽ മാറ്റം വരുത്തിക്കൊണ്ടോ ആകാൻ പാടില്ല. നീട്ടുമ്പോഴോ അല്ലെങ്കിൽ മണിക്കുമ്പോഴോ ആ രൂപത്തിലാകാൻ പാടില്ല.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
0: അങ്ങനെ ഓതാൻ പറ്റുമോ? രീതിയുണ്ട്, കേൾക്കുമ്പോൾ നല്ല രസമുണ്ടാവും ഒരു പക്ഷേ ചിലപ്പോൾ. പക്ഷേ അത് ഖുർആൻ പാരായണത്തിൽ പറ്റുകയില്ല. അവിടെ
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
0: അവിടെ ലില്ലാഹി എന്നോ ആ എന്നോ നീട്ടുന്നതിന് യാതൊരു നിയമവുമില്ല. അതിന് യാതൊരു ഒരു പിൻബലവുമില്ല, തെളിവിൻ്റെ പിൻബലമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യത്തിന് കൃത്യമായ നിയമങ്ങളും അതുപോലെ തന്നെ വ്യവസ്ഥകളും എല്ലാം ഉണ്ട്. തജ്വീദ് നിയമത്തിൽ അത് കൃത്യമായി പ്രതിപാദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം തജ്വീദിൻ്റെ നിയമപ്രകാരമാണ് ഓതേണ്ടത്, പാട്ടിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചിട്ട് അല്ല. അതൊരു പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പറഞ്ഞ സംഗതിയാണ്. ഇത്തരം സംഗതികൾ പാട്ടിനോട് സദൃശ്യമാകുന്ന, അല്ലെങ്കിൽ പാട്ടിൻ്റെ മാത്രം പ്രത്യേകതകളെ ഖുർആൻ പാരായണത്തിലേക്ക് കൊണ്ടുവരുന്നത്, വിലക്കിയിട്ടത് ഉള്ളത് നമുക്ക് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും അവരുടെ വാചകങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയും. അത് ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ന്യൂനതയാണ്, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന് ന്യൂനത ഉണ്ടാക്കുന്ന കാര്യമാണ് പാട്ടിൻ്റെ രീതിയിലേക്ക്, ഗാനത്തിൻ്റെ രീതിയിലേക്ക് ഖുർആൻ പാരായണത്തെ മാറ്റുക എന്നുള്ളത്. ഇതിനർത്ഥം രീതിയിൽ ഓതണ്ട എന്നല്ല, രീതിയിൽ ഓതണം, നല്ല തഗന്നിയിലോടുകൂടി ഓതണം. പക്ഷേ അത് ഗിനാഇനോട്, സംഗീതത്തോടോ, അതല്ലെങ്കിൽ പാട്ടിനോ അങ്ങനത്തതിനോടോ സാദൃശ്യമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ അതുപോലെ തന്നെ മിനൽ
1: ജിന്നതി വന്നാസ്,
0: അവിടെ അത്ര മണിക്കേണ്ട ആവശ്യമില്ല.
1: മിനൽ ജിന്നതി വന്നാസ് മിനൽ ജിന്നതി വന്നാസ്,
0: അതാണ് എൻ്റെ ശരി.
1: മിനൽ ജിന്നതി വന്നാസ്,
0: അത് ഒരു പക്ഷേ രീതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിന് പാട്ടിൽ ഇങ്ങനെയൊക്കെ വല്ലതും നീട്ടുന്നതും ഒക്കെ പിന്നെ ഉണ്ടായിരിക്കാം, രാഗവും താളവും ഒക്കെ ഉണ്ട്. പക്ഷേ ഖുർആൻ പാരായണത്തിൽ തജ്വീദ് പ്രകാരം പോകുന്ന ഖുർആൻ പാരായണത്തിൽ അങ്ങനത്തെ രീതി പാടില്ല. ഇനി നമ്മൾ ലാമിൻ്റെയും നൂൻ്റെയും പറഞ്ഞു, ഇനി റാഇൻ്റെ കൂടി പറഞ്ഞിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. റാഇൻ്റെ ഉച്ചാരണം നമ്മൾ ശ്രദ്ധിക്കുക. റാഇന് രണ്ട് രൂപത്തിൽ ഉച്ചാരണമുണ്ട്, ഒന്ന് തഫ്ഹീമും മറ്റൊന്ന് തർഖീഖും. അപ്പോൾ ഒന്നാമതായി ഇവിടെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ വരുന്ന ഒരു അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ ഫാത്തിഹയ്ക്ക് ഓതുമ്പോൾ തന്നെ റാ ആണോ ഉച്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താണ് അവർ ഉച്ചരിച്ചത്, എന്താണ്, അങ്ങനെയാണല്ലോ ചില ആളുകൾ ഓതിയത്, ചില ഓത്ത് കേൾക്കുമ്പോൾ ഏത് അക്ഷരമാണ് ഉച്ചരിച്ചത്, എങ്ങനെയാണ് ഉച്ചരിച്ചത് എന്നത് തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് അത് കേട്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലാണെങ്കിൽ ആ ഓത്ത് ശരിയല്ല, ആ ഖുർആൻ പാരായണം എന്താണ് അബദ്ധമാണ്. തജ്വീദ് നിയമം പഠിച്ച ഒരാൾക്ക് വ്യക്തമാകുന്ന രൂപത്തിലായിരിക്കണം ഒരു ഖുർആൻ പാരായണം. അപ്പം അതിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് അർറഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയിൽ ഓതുമ്പോൾ പല ആളുകളും അർറഹ്മാനിർ റഹീം ഗൈനാണോ എന്ന് ചിലപ്പോൾ വിചാരിക്കും, തെറ്റിദ്ധരിച്ചു പോകും. അർറഹ്മാനിർ റഹീം അല്ലെങ്കിൽ ഒരു വ്യക്തമല്ലാത്ത രൂപത്തിൽ, ഒന്നെങ്കിൽ ഗൈനായിട്ട് മാറുക, അതല്ലെങ്കിൽ വേറെന്തോ ഒരു രൂപത്തിൽ തോന്നുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോഴും ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം തഫ്ഹീമിൻ്റെ സന്ദർഭം വളരെ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളിൽ ഒരു കാര്യമാണ് തഫ്ഹീമുറാ തർഖീഖുറാ. ഏതൊക്കെ സന്ദർഭത്തിൽ റാഇനെ തഫ്ഹീമാക്കണം, അത് നമ്മൾ മുമ്പ് തഫ്ഹീമിൻ്റെ അല്ലെങ്കിൽ റാഇനത് പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. തർഖീഖ് എപ്പോൾ ആക്കണം അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സന്ദർഭം മാറ്റുക, റാഇനെ തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കേണ്ട സന്ദർഭത്തിൽ അതിനെ ലോലമാക്കി തർഖീഖാക്കി ഉച്ചരിക്കുക. അതുപോലെ തന്നെ ലോലമാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ, തർഖീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമാക്കുക. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്നമാ അൻത മുദക്കിർ, അവിടെ റാഇനെ തഫ്ഹീമാക്കി അല്ല, അവിടെ തർഖീഖാണ് നൽകേണ്ടത്. റാഇനെ സുക്കൂനാണ് നിർത്തുന്നു, തൊട്ടുമുമ്പുള്ളതിന് കസ്റാണ്. എന്നാൽ ഖാല യാ മർയമു, മർയം മർയം എന്നല്ല മർയം, റാഇനെ തഫ്ഹീം തൊട്ടുമുമ്പുള്ളതിന് ഫത്ഹാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. തർഖീഖാക്കി ഉച്ചരിക്കേണ്ട സന്ദർഭത്തിൽ റാഇനെ ര് എന്ന് പറയും. മുദക്കിർ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു പറഞ്ഞു, ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൽ ഖബീർ. അവിടെ റാ ആണ്, റാഇന് തഫ്ഹീമാണ് അല്ല അവിടെ തർഖീഖാണ്. തഫ്ഹീമായിട്ടല്ല ഉച്ചരിക്കേണ്ടത്, അവിടെ തർഖീഖായിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ തഫ്ഹീമാക്കേണ്ട സന്ദർഭത്തിൽ തഫ്ഹീമാക്കുകയും തർഖീഖാക്കേണ്ട സന്ദർഭത്തിൽ തർഖീഖാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രൂപം. ഇത് നേരെ തിരിച്ചാവുകയാണെങ്കിൽ തർഖീഖിൻ്റെ സന്ദർഭത്തിൽ തഫ്ഹീമും തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ തർഖീഖുമാണെങ്കിൽ അത് അബദ്ധം തന്നെയാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, റാഇൻ്റെ ഒരു വിശേഷണമാണ് തക്രീർ. തക്രീർ അത് വർദ്ധിക്കുക, അത് കൂടാൻ പാടില്ല. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു, ഹുവർ റസ്സാഖു, അവിടെ റസ്സാഖു എന്നല്ല, അത് കൂടരുത്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒന്നും നമ്മൾ കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. കൃത്യമായതിൻ്റെ അത് എത്രയാണോ വേണ്ടത് അത്ര തന്നെ നൽകിയാൽ മതിയാകും. ഇർജിഉ ഇർജിഉ എന്നുള്ള തക്രീർ, അതിന് പകരം ഇർജിഉ അർറസ്സാഖ്, അത് വർദ്ധിക്കാൻ പാടില്ല. തക്രാർ എന്നുള്ള സിഫത്ത് വർദ്ധിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും ഷദ്ദ് വന്നു കഴിഞ്ഞാൽ. വഖ്ഫി തക്രീരൻ ഇദാ തുഷദ്ദ് എന്ന് ഇമാം ഇബ്നുൽ ജസരി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്നല്ലാഹു ഹുവർ റസ്സാഖു എന്നുള്ളതാണ്, അതല്ലാതെ അർറസ്സാഖു ആ തക്രീർ എന്ന റാഇൻ്റെ സിഫത്ത് വർദ്ധിപ്പിക്കരുത്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ അർറഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ ചുണ്ട് പൂട്ടാൻ പാടില്ല, കാരണം ചുണ്ടല്ല റാഇൻ്റെ ഉച്ചാരണം. അർറഹ്മാൻ റഹീം ചുണ്ട്.
2: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

ليتني لم أتخذ فلانا خليلا. ويوم يعض الظالم على يديه

ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ഭാഗങ്ങളും കേൾവിക്കാർക്ക് കേൾക്കുന്നതിനുള്ള അവസരമൊരുക്കുന്ന തൻസീൽ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തു അഹസാബ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ. പാരായണം നിർവഹിക്കുന്നത് ഖാരി അഹമ്മദ് അൽ അജ്മി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة

وقالوا ما هذا إلا إفك مفترى وقال الذين كفروا للحق

وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. നാം കേട്ടത് സൂറത്തു ഫാത്തിർ, സൂറത്തു സബ, സൂറത്തു അഹ്സാബ് എന്നീ ഖുർആനിലെ അധ്യായങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയ വസന്തം. ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. സൂറ സ്വാദ് വചനം ഒന്ന്. ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

والقرآن ذي الذكر. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്ത് പൂർണ്ണമായി അർത്ഥസഹിതം വ്യാഖ്യാനസഹിതം നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ ഇനി നമുക്ക് 38-ാമത്തെ സൂറത്തായ സൂറത്ത് സ്വാദാണ് പഠിക്കാനുള്ളത്. സൂറത്ത് സ്വാദ് മക്കിയായ സൂറത്താണ്. അതുകൊണ്ട് തന്നെ മക്ക സൂറത്തുകളുടെ അല്ലെങ്കിൽ മക്കി സൂറത്തുകളുടെ പ്രത്യേകത പോലെ വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ് ഈ സൂറത്തിലും ഊന്നൽ നൽകിയിരിക്കുന്നത്. ഈമാൻ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ സൂറത്തിൽ മുഖ്യ പ്രതിപാദ്യ വിഷയം. ചില മുഫസ്സിരീങ്ങൾ ഈ സൂറത്തിന് സൂറത്തു ദാവൂദ് എന്നും പേര് നൽകിയത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. കാരണം മറ്റു സൂറത്തുകളിൽ വിവരിച്ചിട്ടില്ലാത്ത രൂപത്തിൽ മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഈ സൂറത്തിൽ വിവരിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം. ഈ സൂറത്ത് ഇതിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ തൗഹീദും അതുപോലെ തന്നെ നുബുവത്തും മരണശേഷമുള്ള ജീവിതവും സവിസ്തരം വിശദീകരിക്കുന്നുണ്ട് എന്നത് ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്വാഫാത്തുമായി ഈ സൂറത്തിന് ചില ബന്ധങ്ങളുണ്ടെന്ന് ചില മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. സൂറത്ത് സ്വാഫാത്തിലെ 168-169 വചനങ്ങളിൽ കാണാം: ലൗ അന്ന ഇന്ദനാ ദിക്റം മിനൽ അവ്വലീൻ ലകുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവീകരിൽ നിന്ന് ഉത്ബോധനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ പൂർവീകരിൽ നിന്നുള്ള ഉത്ബോധനങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ ലക്കുന്ന ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ നിഷ്കളങ്കമാക്കപ്പെട്ട ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ ദാസന്മാരിൽ ഉൾപ്പെടുമായിരുന്നു എന്ന വചനം. ആ വചനത്തിന് ശേഷം അതല്ലെങ്കിൽ ആ സൂറത്തിൻ്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൂറത്ത് ആരംഭിക്കുന്നത് സ്വാദ് എന്നതിന് ശേഷം വൽ ഖുർആനി ദിദ്ദിക്ർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം എന്നാണ് ഈ ആയത്തിൽ സൂറത്ത് സ്വാദിലെ 1-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്ത് സ്വാഫാത്തുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു ബന്ധം, സൂറത്ത് സ്വാഫാത്തിൽ പൂർവപ്രവാചകന്മാരെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണാൻ സാധിക്കും. ആ സൂറത്തിൽ പരാമർശിക്കാത്ത മറ്റു ചില പ്രവാചകന്മാരുടെ ചരിത്രം സൂറത്ത് സ്വാദിൽ വിവരിക്കുന്നു എന്നത് ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്നിടത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. മറ്റൊന്ന്, ഈ സൂറത്ത് ഖുർആനിൻ്റെ ക്രമമനുസരിച്ച് സൂറത്തുകളുടെ ക്രമമനുസരിച്ച് 38-ാമത്തെ സൂറത്താണ്. അതുപോലെ തന്നെ അവതരണത്തിൻ്റെ ക്രമമനുസരിച്ച് ഈ സൂറത്ത് 38-ാമത്തെ സൂറത്ത് തന്നെയാണെന്നും കാണാൻ സാധിക്കും. സൂറത്ത് ഖമറിന് ശേഷമാണ് ഈ സൂറത്ത് അവതീർണമായതെന്ന് ചില തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ 38-ാമത്തെ സൂറത്താണ്, മക്കിയായ സൂറത്തുമാകുന്നു ഈ സൂറത്ത്. ഇതിലെ 1-ാമത്തെ വചനം സ്വാദ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കേവല അക്ഷരങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റു സൂറത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ അക്ഷരങ്ങളെക്കുറിച്ച് തഫ്സീറുകളിൽ കാണാം, അൽ ഹുറൂഫുൽ മുഖത്ത എന്നാണ് ഇത്തരം അക്ഷരങ്ങൾക്ക് പറയാറുള്ളത്, വേറിട്ട ചില അക്ഷരങ്ങൾ. എന്നാൽ ഇതിന് വേറെ ചില മാനങ്ങളുണ്ട്, ചില ആശയങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു.
എന്നാൽ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വിശുദ്ധ ഖുർആൻ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഇത് പ്രവാചകൻ തിരുമേനിയുടെ വാക്കുകളാണ് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ എന്ന ഒരു വെല്ലുവിളി ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് ചില തഫ്സീറുകളിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുകയും ശേഷമുള്ള വചനങ്ങൾ ഖുർആനിൻ്റെ സത്യതയും പ്രാമാണികതയും വിശ്വാസ്യതയും പരാമർശിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ഈ പറയപ്പെട്ട അഭിപ്രായമാണ് കൂടുതൽ അഭികാമ്യമെന്ന് തഫ്സീറുകളിൽ കാണാം. നമ്മൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിച്ച സൂറത്തുകൾ ആ അക്ഷരങ്ങൾക്ക് ശേഷം പിന്നീട് അള്ളാഹു പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രാമാണികതയെക്കുറിച്ചും വിശ്വാസ്യതയെക്കുറിച്ചുമാണെന്ന് പല സൂറത്തുകളിലും കാണാൻ സാധിക്കും. ഉദാഹരണമായി സൂറത്തുൽ ബഖറ, അതിൽ കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ذلك الكتاب لا ريب فيه هدى للمتقين. അലിഫ് ലാം മീം എന്ന ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിച്ച് ശേഷം പറയുന്നു ذلك الكتاب, അതാകുന്നു ഗ്രന്ഥം. لا ريب فيه, അതിൽ സംശയമേ ഇല്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ സത്യത, അതിൻ്റെ പ്രാമാണികതയാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. പിന്നെ പറയുന്നു ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഇത് മാർഗദർശനമാകുന്നു എന്ന്. അതേപോലെ തന്നെ സൂറത്തു ആലിംറാനിൽ കാണാം, അലിഫ് ലാം മീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്ഖി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല തൗറാത വൽ ഇൻജീൽ. ഈ സൂറത്തിലും ഹുറൂഫുൽ മുഖത്താ കൊണ്ട് ആരംഭിച്ച് ശേഷം അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹു സ്ഥാപിച്ചു, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യനില്ല, അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നുമെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാകുന്നു. ശേഷം അള്ളാഹു ഈ ഗ്രന്ഥത്തിൻ്റെ സത്യതയാണ് വ്യക്തമാക്കുന്നത്. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്, താങ്കളിലേക്ക് യഥാർത്ഥമായിക്കൊണ്ട് അവൻ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുമ്പിലുള്ളതിനെ അഥവാ മുമ്പിലുള്ള ഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്നതായിട്ട്. വഅൻസല തൗറാത വൽ ഇൻജീൽ, തൗറാത്തും ഇൻജീലും അവൻ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുപോലെ തന്നെ സൂറത്ത് ആറാഫിലും സൂറത്ത് യൂനുസിലും പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അലിഫ് ലാം മീം സാദ്, കിതാബുൻ ഉൻസില ഇലൈക ഫലാ യകൂ ഫീ സദ്രിക ഹറജുൻ മിൻഹു ലിതുൻസിറ ബി വദിക്റാ ലിൽ മുഅ്മിനീൻ. സൂറത്തുൽ ആറാഫിലെ 1-2 വചനങ്ങൾ. അവിടെയും ഹുറൂഫുൽ മുഖത്തഅത്തിനു ശേഷം കിതാബുൻ ഉൻസില ഇലൈക, ഒരു ഗ്രന്ഥം താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഫലാ യകും ഫീ സദ്രിക ഹറജു മിൻഹു, അതുമൂലം താങ്കളുടെ മനസ്സിൽ പ്രയാസമുണ്ടാകേണ്ടതില്ല അഥവാ ഭാരം അനുഭവിക്കേണ്ടതില്ല. ലിതുൻസിറ ബിഹ്, അതുകൊണ്ട് താങ്കൾ മുന്നറിയിപ്പ് നൽകുവാൻ. വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഉത്ബോധനവുമായിക്കൊണ്ട്. സൂറത്ത് യൂനുസിൽ ഇതുപോലെ തന്നെ അലിഫ് ലാം റാ, തിൽക ആയാതുൽ കിതാബിൽ ഹകീം, ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷം തിൽക ആയാതുൽ കിതാബിൽ ഹകീം,
അത് സുദൃഢമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ സത്യതയും പ്രാമാണികതയുമാണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയതിനു ശേഷം അള്ളാഹു പരാമർശിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തം

0: അഥവാ റോമിനെ പരാജയപ്പെടുത്തി. ഫീ അദ്നൽ അർദി, അടുത്ത പ്രദേശത്ത് വച്ച്. വഹും, അവർ, മിം ബഅദി ഗലബിഹിം, അവരുടെ പരാജയത്തിന് ശേഷം, സയഗ്ലിബൂൻ, അവർ അതിജയിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ അതിജയിക്കും. അപ്പോൾ ഇവിടെ ഹുറൂഫുൽ മുഖത്തായത്തിന് ശേഷം ഖുർആനിൻ്റെ സത്യതയല്ല അള്ളാഹു പരാമർശിക്കുന്നതെങ്കിൽ പോലും ഖുർആനിൻ്റെ ദൈവീകത ഇവിടെ കാണാൻ സാധിക്കും. ഒരു പ്രവചനമാണ് അള്ളാഹു നടത്തുന്നത്. ഈ പ്രവചനം സത്യമായി പുലരുകയും ചെയ്തു. അപ്പോൾ ഖുർആനിൻ്റെ ഒരു മനുഷ്യനെക്കൊണ്ട് പറയാൻ കഴിയാത്ത രൂപത്തിൽ ഗൈബിയായ ഇൽമാണ് ഖുർആനിൽ ഉള്ളതെന്നത് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ അങ്കബൂത്ത്, അലിഫ് ലാം മീം, അഹസിബ അന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. സൂറത്തുൽ അങ്കബൂത്തിൽ ഇതുപോലെ തന്നെ ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷം അഹസിബന്നാസു അൻ യുത്രകു, മനുഷ്യർ വിചാരിക്കുന്നുവോ അവർ വിടപ്പെടുമെന്ന്, വെറുതെ വിടപ്പെടുമെന്ന്. അൻ യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞാൽ, വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ ഇവിടെ ഹുറൂഫുൽ മുഖത്തഅത്തിന് ശേഷം ഖുർആനിൻ്റെ സത്യതയല്ല പ്രാമാണികതയല്ല അള്ളാഹു സ്ഥാപിക്കുന്നതെങ്കിൽ പോലും വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്ന മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരിൽ ഉണ്ടാകുന്ന ഒരു മഹത്തായ വിശേഷണമാണ് അവർ ക്ഷമാലുക്കളായിരിക്കും, ക്ഷമ കൈക്കൊള്ളുന്നവരായിരിക്കും എന്നതാണ് അതിലടങ്ങിയിരിക്കുന്ന ആശയം. അപ്പോൾ ഈ കേവലമുള്ള അക്ഷരമെന്നത് അതിന് പ്രാധാന്യമുണ്ട്, അത് പ്രസക്തിയുള്ള പരാമർശമാണ് എന്നത് ഈ വ്യാഖ്യാനത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് സ്വാദ് ഖിറാഅത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ആറ് അക്ഷരത്തിൻ്റെ നീളത്തിൽ അത് നീട്ടണം. സ്വാദ് വൽ ഖുർആനി ദിദ്ദിക്ർ, വൽ ഖുർആനി, അവിടെയുള്ള വാവ് വാവുൽ ഖസം എന്ന ഗണത്തിലാണ് പെടുക. അതായത് സത്യം ചെയ്തു പറയാനുള്ള വാവ്. അതുകൊണ്ട് തന്നെയാണ് വൽ ഖുർആനി, വാവുൽ ഖസമിന് ശേഷമുള്ള ഇസ്മ് അത് കെസറായിരിക്കും. വൽ ഖുർആന എന്നോ ഖുർആനു എന്നോ പറയില്ല, വൽ ഖുർആനി. ഖുർആൻ തന്നെയാണ് സത്യം. ദിദ്ദിക്ർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം എന്നാണ് അർത്ഥം. അപ്പോൾ ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ തന്നെ സത്യം. അതാണ് വൽ ഖുർആനി ദിദ്ദിക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദിക്ർ എന്നതിന് കീർത്തി, പ്രശസ്തി എന്ന ഒരർത്ഥവുമുണ്ട്. ഖുർആൻ ആ അർത്ഥത്തിലാണ്, ആ അർത്ഥത്തിലും ആകാമെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഈ പരാമർശത്തിൽ പ്രശസ്തിയുള്ള ഖുർആൻ എന്നും അതിൻ്റെ അർത്ഥമാകാം. ഉദാഹരണത്തിന് സൂറത്ത് സുഖ്റുഫിലെ 44-ാമത്തെ ആയത്തിൽ കാണാം.
1: വഇന്നഹു ലദിക്റുൽ ലക വലിഖൗമിക വലിഖൗമിക വസൗഫ തുസ്അലൂൻ,
0: അതാകട്ടെ നിനക്കും നിന്റെ ജനതക്കും നിശ്ചയമായും ഒരു കീർത്തിയാകുന്നു, വഴിയെ നിങ്ങളോട് ചോദിക്കപ്പെടുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ താങ്കൾക്കും താങ്കളുടെ ജനതക്കും ഒരു കീർത്തിയാണ്, ഒരു പ്രശസ്തിയാണ് എന്ന് ആ ആയത്ത് പരാമർശിക്കുന്നു. മറ്റൊന്ന്, താങ്കൾക്കും താങ്കൾക്ക് മുമ്പുള്ളവർക്കും അല്ലെങ്കിൽ താങ്കൾക്കും താങ്കളുടെ ജനതക്കും അതൊരു ഉത്ബോധനമാണ് എന്നും അർത്ഥമാകാം. സൂറത്തുൽ അംബിയയിലെ 10-ാമത്തെ വചനത്തിൽ കാണാം.
1: ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുകും അഫലാ തഅഖിലൂൻ.
0: ലഖദ് അൻസൽനാ, തീർച്ചയായും നിങ്ങൾക്ക് നാം ഒരു ഗ്രന്ഥം

0: ശബ്ദം അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്കുള്ള കീർത്തി അതിലുണ്ട്, അതല്ലെങ്കിൽ ഉത്ബോധനം ഉണ്ട്. എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അപ്പോ കീർത്തി അല്ലെങ്കിൽ പ്രശസ്തി എന്ന അർത്ഥത്തിൽ ദിക്ർ എന്ന് പരാമർശിക്കാറുണ്ട്. ഈ രണ്ടു വചനങ്ങളും അത് അറിയിക്കുന്നതാകുന്നു. എന്നാൽ മറ്റൊരു വ്യാഖ്യാനപ്രകാരം ഇത് ഉത്ബോധനം എന്ന അർത്ഥത്തിലാകുന്നു. ഫൽ ഖുർആനു തദ്കിറത്തുൻ വമൗഇളത്തുൻ ലിന്നാസി അജ്മഈൻ. കാരണം വിശുദ്ധ ഖുർആൻ മൊത്തം എല്ലാ മനുഷ്യർക്കുമുള്ള ഉത്ബോധനമാണ്, സദുപദേശമാകുന്നു. യുദക്കിറുഹും ബിമാ യജിബു അലൈഹിം. അവരെ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത് അവർ നിർബന്ധമായും അവർ പാലിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാകുന്നു. നഹ്വ ഖാലിഖിഹിം വ ബാരിഇഹിം വ ഫാത്തിരിഹിം. അവരുടെ സൃഷ്ടാവിനെക്കുറിച്ച്, അവരുടെ രക്ഷിതാവിനെക്കുറിച്ച്, സുബ്ഹാനഹു വ തആല, ഉന്നതനും മഹാനും പരിശുദ്ധനുമായ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഉത്ബോധനമാകുന്നു. വ യുദക്കിറുഹും ബിത്വരീഖിൽ മൂസിലത്തി ഇലൈഹി. ആ സൃഷ്ടാവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ അവർക്കാവശ്യമായ ഉത്ബോധനമാകുന്നു അതിലടങ്ങിയിട്ടുള്ളത്. വയുദക്കിറുഹും ബിമാലഹും ഇന്ദഹു. ആ സൃഷ്ടാവിൻ്റെ അടുക്കൽ അവർക്ക് ഉള്ള സ്വർഗത്തെക്കുറിച്ച്, പ്രതിഫലത്തെക്കുറിച്ച് അതവരെ ഉത്ബോധിപ്പിക്കുന്നു. ഇദാ അഫ്ദൗ ഇലൈഹി മിൻ ഹാദിഹി ത്വരീഖ. ഈ മാർഗത്തിൽ ചരിച്ചാൽ, വിശുദ്ധ ഖുർആൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ, ജീവിച്ചാൽ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുന്നു. അപ്പോൾ ആ രണ്ടർത്ഥത്തിലും അത് പരാമർശിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. വൽ ഖുർആനി, ഖുർആൻ തന്നെയാണ് സത്യം. ദിക്ർ, ഉത്ബോധനം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ കീർത്തിയുള്ള ഖുർആൻ തന്നെയാണ് സത്യം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്തു പറഞ്ഞ് സ്ഥാപിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. സാധാരണ സത്യം ചെയ്തു പറഞ്ഞാൽ, ഏത് കാര്യമാണോ സത്യം ചെയ്തു പറയുന്നത് ആ കാര്യം പലയിടത്തും അള്ളാഹു പറയാറുണ്ട്. പക്ഷേ ഇവിടെ അത് പരാമർശം കാണാൻ സാധ്യമല്ല. വ ജവാബുൽ ഖസ്മി മഹ്ദൂഫുൻ. ഈ സത്യം ചെയ്തതിൻ്റെ ജവാബ്, എന്താണോ സത്യം ചെയ്തു പറയുന്നത് അത് കളയപ്പെട്ടതാകുന്നു, മഹ്ദൂഫാകുന്നു. ഭാഷയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ കലാം കൃത്യമായും പ്രാമാണികമായും പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗം നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാനും അത് അംഗീകരിക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സുറ സ്വാദ് ഭജനം 1. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സ്വബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: Peace Radio. Tune to reality.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് ഖുർആൻ റേഡിയോ. തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്ന് സൂറത്തുർ റഅദ് 36 37 വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കേൾക്കാം.
6: വചനം 36.
7: വല്ലദീന, യാതൊരു കൂട്ടർ, ആതൈനാഹും, അവർക്കു നാം നൽകിയിരിക്കുന്നു, അൽ കിതാബ, വേദഗ്രന്ഥം, യഫ്റഹൂന, അവർ സന്തോഷിക്കും, ബിമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടതിൽ, ഇലൈക, നിനക്ക്, വമിനൽ അഹ്സാബി, ആ കക്ഷികളിൽ തന്നെയുണ്ട്, മയ്യുങ്കിറു, നിഷേധിക്കുന്നവർ, ബഅദഹു, അതിൽ ചിലത്, ഖുൽ, പറയുക, ഇന്നമാ ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെടുക മാത്രം ചെയ്തിരിക്കുന്നു, അൻ അഅ്ബുദ, ഞാൻ ആരാധിക്കുവാൻ, അല്ലാഹ, അല്ലാഹുവിനെ, വലാ ഉശ്രിക, ഞാൻ പങ്കുചേർക്കാതിരിക്കുവാനും, ബിഹി, അവനോട്, അവനിൽ, ഇലൈഹി, അവനിലേക്കു തന്നെ, അദ്ഉ, ഞാൻ ക്ഷണിക്കുന്നു, വ ഇലൈഹി, അവനിലേക്കു തന്നെ, മആബ്, എന്റെ മടങ്ങിച്ചല്ലലോ.

0: വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ നിനക്കു ഇറക്കപ്പെട്ടതിൽ സന്തോഷം കൊള്ളുന്നതാണ്. ആ കക്ഷികളിൽ തന്നെയുണ്ട് അതിന്റെ ചില ഭാഗം നിഷേധിക്കുന്നവർ. പറയുക, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യണമെന്നു മാത്രമേ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അവനിലേക്കത്രേ ഞാൻ ക്ഷണിക്കുന്നത്, അവനിലേക്കു തന്നെയാണ് എന്റെ മടങ്ങിച്ചെല്ലലും.
1: വേദക്കാർ സത്യത്തിൽ നിന്ന് വളരെയധികം പിഴച്ചു പോയിട്ടുണ്ടെങ്കിലും മതാവശിഷ്ടങ്ങളായി കുറെയെല്ലാം വിശ്വാസാചാരങ്ങൾ അവരിൽ നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച ഈ വേദഗ്രന്ഥം സത്യമാണെന്നും വിഗ്രഹാരാധന തുടങ്ങിയ മുശ്രിക്കുകളുടെ പല വിശ്വാസാചാരങ്ങളും തെറ്റാണെന്നും അവർക്കറിയാമായിരുന്നു. തങ്ങളുടെ വേദഗ്രന്ഥവും ഖുർആനും തമ്മിലുള്ള യോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ വേദക്കാർ മുഴുവനും ഖുർആനെക്കുറിച്ച് സന്തോഷം കൊള്ളേണ്ടവരാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്തില്ല. ഒരു വിഭാഗം അതിൽ സന്തോഷവും താല്പര്യവും പ്രകടിപ്പിച്ചു. ആ വിഭാഗത്തെപ്പറ്റിയാണ് വേദഗ്രന്ഥം പാരായണം ചെയ്യേണ്ട മുറപ്രകാരം പാരായണം ചെയ്യുന്ന വേദക്കാർ ഈദിൽ അഥവാ ഖുർആനിൽ വിശ്വസിക്കുന്നതാണ് എന്ന് സൂറത്തുൽ ബക്കറയിൽ 121-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. യഹൂദികളിൽ അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹുൻഹു മുതലായ അല്പം ചിലരും ക്രിസ്ത്യാനികളിൽ അബിസീനിയ, നജറാൻ എന്നിവിടങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളായി തീർന്ന ഏതാനും ആളുകളും ഖുർആനിൽ സന്തോഷം കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്തു. മറ്റൊരു വിഭാഗം, ഇവരാണതിൽ ബഹുഭൂരിഭാഗവും, തങ്ങളുടെ പക്കൽ നിലവിലുള്ള വിശ്വാസാചാരങ്ങൾക്ക് നിരക്കാത്തതായി ഖുർആനിൽ കണ്ടതെല്ലാം നിഷേധിക്കുന്നവരായിരുന്നു. ഇവരാണ് വേദക്കാരിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയ കക്ഷി. കഅബ് ബിൻ അഷ്റഫ് മുതലായ യഹൂദി തലവന്മാരും സയ്യിദ് ആഖിബ് മുതലായ നജ്രാനി ക്രിസ്തീയ നേതാക്കളും ഈ വിഭാഗക്കാരിൽ ഉൾപ്പെട്ടവരാകുന്നു. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, നിങ്ങളുടെ വേദഗ്രന്ഥം മുഖേന അള്ളാഹു കൽപ്പിച്ച അതേ മൗലിക സിദ്ധാന്തമാകുന്ന തൗഹീദ് തന്നെയാണ് എന്നോടും കൽപ്പിക്കപ്പെടുന്നത്. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു പഴുതുമില്ല. അതിലേക്ക് മാത്രമാണ് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നതും. വല്ല വീഴ്ചയും ഞാൻ കാണിക്കുന്ന പക്ഷം ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അവനിലേക്കാണല്ലോ ഞാൻ തിരിച്ചു ചെല്ലുക എന്നൊക്കെ അവരോട് പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നു. സൂറത്ത് ആലിംറാനിൽ വേദക്കാരെ തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ കൽപ്പിച്ച കൽപ്പന ഇങ്ങനെ കാണാവുന്നതാണ്. പറയുക, വേദക്കാരെ, നമുക്കും നിങ്ങൾക്കുമിടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് വരുവിൻ. അതായത്, നാം അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്നും അവനോട് ഒന്നിനെയും പങ്കുചേർക്കരുതെന്നും. സൂറത്ത് ആലിംറാൻ 64.
2: വചനം 37.
0: വകദാലിക, അതുപോലെ. അൻസൽനാഹു, ഇതു നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഹുക്മൻ, ഒരു വിധിയായി, നിയമമായി. അറബിയൻ, അറബിയിലുള്ളതായ. വല ഇനി തബഅത, നീ പിൻപറ്റിപ്പോയെങ്കിൽ. അഹ്വാഅഹും, അവരുടെ ഇച്ഛകളെ, തന്നിഷ്ടങ്ങളെ. ബഅദ, ശേഷം, പിറകെ. മാ ജാഅക, നിനക്ക് വന്നതിന്. മിനൽ ഇൽമി, അറിവിൽ നിന്നും. മാലക, നിനക്കില്ല. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്നും. മിൻ വലിയിൻ, ഒരു ബന്ധവും രക്ഷാധികാരിയും. വല വാഖ, ഒരു കാക്കുന്നവനുമില്ല, സൂക്ഷിക്കുന്നവനുമില്ല.

0: അതുപോലെ ഇതിനെ അഥവാ ഖുർആനെ നാം അറബി ഭാഷയിലുള്ള ഒരു വിധിനിയമമായി അവതരിപ്പിച്ചിരിക്കുന്നു. നിനക്കു അറിവിൽ നിന്നും വന്നുകിട്ടിയതിനു ശേഷം അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റിയെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും ഒരു രക്ഷാധികാരിയാകട്ടെ കാത്തുരക്ഷിക്കുന്നവനാകട്ടെ നിനക്കുണ്ടാവുകയില്ല.
1: മുമ്പ് വേദക്കാരിൽ അവതരിക്കപ്പെട്ടിരുന്നതുപോലെയുള്ള ഒരു വേദഗ്രന്ഥം തന്നെയാണ് ഈ ഖുർആനും. മനുഷ്യൻ അറിഞ്ഞും ആചരിച്ചും വരേണ്ടുന്ന നിയമ നടപടികളാണ് അതിലുള്ളത്. അത് അവതരിക്കുന്നത് അറബികൾക്കിടയിലായതുകൊണ്ട് അത് അറബി ഭാഷയിലായിരിക്കുകയാണ് എന്നൊക്കെയാണ് ഒന്നാമത്തെ വാക്യത്തിലെ ആശയം. തുടർന്നുകൊണ്ട് വേദക്കാരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിരോധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തേക്കാൻ ഇടയുള്ളത് കൊണ്ടല്ല. അവിടുത്തെ പ്രബോധനങ്ങളിൽ അവർക്ക് വേണ്ടി വല്ല വിട്ടുവീഴ്ചയും സ്വീകരിച്ചാൽ കൊള്ളാമെന്നുള്ള അവരുടെ മോഹവും പ്രതീക്ഷയും അവർ വിട്ടേക്കുവാൻ വേണ്ടിയാണത്. സത്യവിശ്വാസികൾക്കാകട്ടെ ഇതുമൂലം മനക്കരുത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്ന് സൂറത്തു റഅദ് 36-37 വചനങ്ങളുടെ വാക്കർത്ഥവും ആശയവും വിശദീകരണങ്ങളുമാണ് നമ്മൾ കേട്ടത്.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

അള്ളാഹുവിൻ്റെ അതിമഹത്തായൊരു അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ ഓരോ ജുസ്ഇ വീതം ദിവസവും കേട്ട് പൂർണ്ണമായും കേട്ടു തീർക്കാനുള്ളൊരവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് ഹജ്ജാജ് റമദാൻ അൽ ഹിന്ദാവി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ, പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ കാരികളുടെ മധുരതരമായ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു തൂർ പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സറൂർ.

0: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഹാഫിൽ സഈദ് അൽ ആമദിയുടെ മധുരമായ പാരായണത്തിൽ നമ്മൾക്ക് കേൾക്കാം.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്. മിൻ അഹ്ലി, നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്, അപ്പോൾ ഇലുഹാർ. മുൻഫക്കീന, ഇലുഹാറാണ്. ഹത്താ തഅ്തീഹുമുൽ ബയ്യിന, ബയ്യിന, ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന. ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്തു, ബയ്യിന. പിന്നെ റസൂലും മിന, തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാം ബിഗുന്ന, യത്തുലു സുഹുഫം, അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫം മുതഹറ, ഫീഹ കുതുബു ഖയ്യിമ, അതും ഇഖ്ഫ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി, ഇഖ്ലാബാണ്. നൂന് സാക്കിനയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടുകൂടി ഉച്ചരിക്കണം. ബഅദി. പിന്നെ ജാ മദ്ദാണ്, മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുൻഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസ്സീൻ ലഹുദ്ദീൻ ഹുനഫാ, മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ദാലിക ദീനുൽ ഖയ്യിമ, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി, വീണ്ടും ഇളഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹ ഉലൈക, മദ് മുത്തസിലാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ, ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക, വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും, മദ് മുത്തസിൽ. ഇൻദ ഇഖ്ഫാ ആണ്. ജന്നാത്തു അദ്നിൻ തജ്രി, വീണ്ടും ഇഖ്ഫാ. തഹ്തിഹ, അതും വീണ്ടും ഇഖ്ഫാ, അൻഹാർ, ഇൽഹാർ, ഖാലിദിന ഫീഹ അബദ, മദ് മുത്തസിൽ, മദ് മുഫസിൽ, റളിയല്ലാഹു അൻഹും, ഇൽഹാർ, വറളു അൻ, ഇൽഹാർ, ലിമൻ ഖഷിയ, ലിമൻ ഖഷിയ ഇൽഹാർ. അപ്പം ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم.

0: അപ്പോൾ വീണ്ടും ഹുനഫ രണ്ടാമെന്ന് പറഞ്ഞാൽ മതി. ആ
1: ഹുനഫ
0: ഒന്നുകൂടി ഹുനഫ
1: സകാത്ത്
0: നിർത്ത സകാത്ത് നിർത്ത യുതുസ്സകാ ഹ ഹുനഫ

0: ഇൻഷാല്ലാ അത് അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സൂറത്തു അൽ ബയ്യിന. ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സൂറത്തുകളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാഉം ബിഗുന്ന എന്ന

സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്. അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ ഇവജ. ഇവിടെ ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ല ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാരായണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമല്ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന അസ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമല്ലി മൻ, അവിടെ തൻവീൻ ശേഷം ലാമ്, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരം ഒരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുൻദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുൻദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം ലിയുൻദിറ. ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ, സീനിൽ തൻവീന് ശേഷം ഷീൻ, തൻവീന് ശേഷം ഷീൻ വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്, തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമ്മിൽ, ഷദീദമ്മിൻ. ഇനി മിൻ, നൂന് നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു, ഇദ്ഗാം ബിലാഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന അസ്സാലിഹാത്തി അന്ന ലഹും, അന്ന നൂന് ശദ്ദ് വന്നു, മണിക്കണം. അന്ന ലഹും അജ്റൻ ഹസന, അജ്റൻ ഹസന. റായിൽ തൻവീൻ ശേഷം ഹ ഇളഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇളഹാർ ചെയ്യണം. അപ്പോൾ അന്ന ലഹും അജ്റൻ ഹസന. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമല്ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമല്ലിയുൻദിറ ബഅ്സൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബഅ്സൻ അല്ല. ബഅ്സൻ ശദീദം മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ, മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്.

മുഅ്മിനീന അല്ലദീന യഅമലൂന അസ്സാലിഹാത്തി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്ന ലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം. അൽഹംദുലില്ലാഹ്.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിൻ്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 453-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം الشيخ سعد الغامدي.
2: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 453-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: الباب اركض برجلك هذا مغتسل بارد وشراب ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب.
1: പീസ്കുആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: Peace Radio. Tune to reality. Peace Radio. Tune to reality. ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളുമുണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറ അന്നിസയിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ നിസായിലെ 60 മുതൽ 63 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
2: വചനം 6. വാക്കർത്ഥം: വലാ തംനുൻ, നീ ഉപകാരം ചെയ്യരുത്, ദാക്ഷിണ്യം ചെയ്യരുത്, നന്മ ചെയ്യരുത്. തസ്തക്ഫിർ, അധികം മോഹിച്ചുകൊണ്ട്, അധികം നടിച്ചുകൊണ്ട്.
3: വലാ തംനുൻ തസ്തക്ഫിർ,
2: അധികം ലഭിക്കുവാൻ മോഹിച്ചുകൊണ്ട് നീ ഉപകാരം അഥവാ ദാക്ഷിണ്യം ചെയ്യരുത്. വചനം 7. വാക്കർത്ഥം: വലി റബ്ബിക്ക, നിന്റെ റബ്ബിനു വേണ്ടി. ഫസ്ബിർ, നീ ക്ഷമിക്കുക.
3: വലി റബ്ബിക്ക ഫസ്ബിർ,
2: നിന്റെ റബ്ബിനു വേണ്ടി നീ ക്ഷമിച്ചും കൊള്ളുക. വചനം 6 മുതൽ 7 വരെയുള്ളതിൻ്റെ വിശദീകരണം: ജനങ്ങളിൽ നിന്ന് കൂടുതൽ ലഭ്യമുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന ഉദ്ദേശ്യത്തോടെ വല്ല ഉപകാരമോ ദാക്ഷിണ്യമോ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അത്. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുവാനായി അവൻ്റെ മാർഗത്തിൽ ക്ഷമയും സഹനവും കൈക്കൊള്ളണം എന്ന് സാരം. സൽക്കാര്യങ്ങൾ വല്ലതും ചെയ്യുമ്പോൾ അത് കുറേ അധികമായിട്ടുണ്ടെന്ന നാഢ്യം ഉണ്ടായിരിക്കാതെ എപ്പോഴും പോരാ പോരാ എന്ന വിചാരത്തോടുകൂടിയായിരിക്കണം ചെയ്യുന്നത് എന്നും 6 വചനത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. വചനം 8. വാക്കർത്ഥം: ഫഇദാ നുഖിറ, എന്നാൽ മുഴക്കപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ. ഫിന്നാഖൂർ, കാഹളത്തിൽ.
3: ഫഇദാ നുഖിറ ഫിന്നാഖൂർ,
2: എന്നാൽ കാഹളത്തിൽ മുഴക്കപ്പെട്ടാൽ അഥവാ ഊതപ്പെട്ടാൽ. വചനം 9. വാക്കർത്ഥം: ഫദാലിക, എന്നാലത്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. യൗമുൻ അസീർ, ഞെരുങ്ങിയ ഒരു ദിവസമാണ്, പ്രയാസകരമായ ഒരു ദിവസമാണ്.
3: فذلك يومئذ يوم عسير,
2: അപ്പോഴത് അന്നത്തെ ദിവസം പ്രയാസകരമായ ഒരു ദിവസമായിരിക്കും. വചനം 10. വാക്കർത്ഥം: അലൽ കാഫിരീന, അവിശ്വാസികളുടെ മേൽ. ഗൈറു യസീർ, നിസ്സാരം അല്ലാത്ത, എളുപ്പം അല്ലാത്ത, ലഘുവല്ലാത്ത.
3: عَلَى الْكَافِرِينَ غَيْرُ يَسِيرٍ,
2: അവിശ്വാസികളുടെ മേൽ നിസ്സാരമല്ലാത്ത ദിവസം. 8 വചനം മുതൽ 10 വചനം വരെയുള്ളതിൻ്റെ വിശദീകരണം: ഇവിടെ ഖിയാമത്ത് നാളിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തം. ഇമാം അഹ്മദും ഇബ്നു ജരീറും റഹിമഹുമുള്ള ഇപ്രകാരം നിവേദനം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: കൊമ്പിൻ്റെ ആൾ കാഹളത്തിൽ ഊതുവാൻ നിയോഗിക്കപ്പെട്ട മലക്ക് തന്നോട് എപ്പോഴാണ് ഊതുവാൻ കൽപ്പിക്കപ്പെടുന്നതെങ്കിൽ അപ്പോൾ ഊതുവാൻ വേണ്ടി കാത്തിരുന്നുകൊണ്ട് കൊമ്പ് വായിൽ വെക്കുകയും നെറ്റി ചുളിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ സുഖജീവിതം കൊള്ളും? സ്വഹാബികൾ ചോദിച്ചു: ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഞങ്ങൾക്കല്ലാഹു മതി, അവൻ ഭരമേൽപ്പിക്കപ്പെടുവാൻ എത്രയോ നല്ലവൻ തന്നെ. ഞങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അലല്ലാഹി തവക്കൽന എന്ന് പറഞ്ഞുകൊള്ളുവീൻ. തുടർന്നുള്ള വചനങ്ങൾ അഥവാ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിൽ അവതരിച്ചതാണെന്ന് കാണിക്കുന്ന ചെറുതും വലുതുമായ പല റിവായത്തുകളും കാണാം. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അത് അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്നിപ്പില്ലെന്ന് ഇമാം റാസി റഹിമഹുല്ല പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രസ്തുത റിവായത്തുകളിൽ ഇബ്നു ജരീർ റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു റിവായത്തിൻ്റെ സാരം ഇപ്രകാരമാകുന്നു. വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയുണ്ടായി. തിരുമേനി അവന് ഖുർആൻ ഓതി കേൾപ്പിച്ചു. അതു കേട്ട് അവൻ്റെ ഹൃദയത്തിന് അലിവുണ്ടായതുപോലെ തോന്നി. ഈ വിവരം അബൂജഹലിന് കിട്ടി. അവൻ വലീദിൻ്റെ അടുക്കൽ ചെന്ന് പരിഹാസേന ഇങ്ങനെ പറഞ്ഞു, ഓ പിതൃവ്യ, നിങ്ങളുടെ ജനങ്ങൾ നിങ്ങൾക്ക് കുറച്ച്
4: ധനം ശേഖരിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നു.
2: വലീദ് പറഞ്ഞു, എന്തിനാണ്? അബൂജഹൽ, നിങ്ങൾക്ക് തരാൻ തന്നെ. കാരണം നിങ്ങൾ മുഹമ്മദിൻ്റെ പക്കലുള്ളത് ലഭിക്കുവാൻ വേണ്ടി അവൻ്റെ അടുക്കൽ ചെന്നിരുന്നുവല്ലോ. വലീദ്, ഞാൻ ഖുറൈഷികളിൽ വച്ച് ധാരാളം ധനമുള്ളവനാണെന്ന് അവർക്കറിയാമല്ലോ. അബൂജഹൽ പറഞ്ഞു, എന്നാൽ താങ്കൾ അവൻ പറയുന്നതിനോട് പ്രതിഷേധവും വെറുപ്പുമുള്ള ആളാണെന്ന് അവർക്കറിയുവാനായി മുഹമ്മദിനെപ്പറ്റി വല്ല അഭിപ്രായവും പറയണം. വലീദ് പറഞ്ഞു, ഞാൻ അവനെക്കുറിച്ച് എന്തു പറയാനാണ്? അല്ലാഹു തന്നെയാണ്. നിങ്ങളിൽ ഒരാളും തന്നെ എന്നേക്കാൾ കവിത അറിയുന്നവരും പദ്യമോ പാട്ടോ അറിയുന്നവരുമല്ല. ജിന്നുകളുടെ കവിത അറിയുന്നവരുമല്ല. അല്ലാഹുവാണേ, അവൻ പറയുന്നതിന് ഇവയിൽ ഒന്നിനോടും സാമ്യമില്ല തന്നെ. അല്ലാഹുവാണേ, അവൻ പറയുന്ന വാക്കിനൊരു മാധുര്യമുണ്ട്.
4: അതിൻ്റെ താഴെയുള്ളതെല്ലാം അത് ചവിട്ടിത്താഴ്ത്തുക തന്നെ ചെയ്യും. അത് ഉന്നതമാവുകയും ചെയ്യും. അതിനുപരിയായി ഒന്നും നിലകൊള്ളുകയില്ല.
2: അബൂജഹൽ പറഞ്ഞു, എന്നാൽ അല്ലാഹുവാണേ, നിങ്ങൾ അവനെപ്പറ്റി വല്ലതും പറയാതെ നിങ്ങളുടെ ജനത തൃപ്തിപ്പെടുന്നതല്ല. വലീദ് പറഞ്ഞു, ശരി, എന്നെ വിട്ടേക്കുക, ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ അവൻ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് മറ്റു ചിലരിൽ നിന്ന് പ്രാമാണിക്കപ്പെടുന്ന സിഹർ അഥവാ മാരണം അല്ലാതെ മറ്റൊന്നുമല്ല. ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ. ഈ സന്ദർഭത്തിൽ ദർനീ വമൻ ഖലഖ്തു മുതൽ 19 വരെ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ അവതരിച്ചു. വലീദ് മതം മാറിപ്പോയി, ഇനി ഖുറൈഷികളെല്ലാം മതം മാറിയേക്കുമല്ലോ എന്ന് ജനസംസാരമുണ്ടായപ്പോഴാണ് അബൂജഹൽ വലീദിനെ സമീപിച്ചതെന്നും വളരെ ആലോചിച്ച ശേഷമാണ് വലീദ് മേൽക്കണ്ടതുപോലുള്ള മറുപടി പറഞ്ഞതെന്നും വേറൊരു റിവായത്തിൽ വന്നിരിക്കുന്നു. മറ്റൊരു റിവായത്തിൻ്റെ ചുരുക്കം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വലീദ് കേട്ടത് ഹാമീം സജദ എന്ന അധ്യായമായിരുന്നു. അവൻ അതിൽ ആകൃഷ്ടനാകുകയും ഖുർആനെ പ്രശംസിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അവൻ മുസ്ലിമായിട്ടുണ്ടെന്ന് കരുതി ഖുറൈഷികൾക്ക് പരിഭ്രമമായി. പല പ്രകാരത്തിലും അവർ അവനെ ഇളക്കിവിടുവാൻ തുടങ്ങി. അപ്പോൾ വലീദ് തൻ്റെ അടവ് മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി ഭ്രാന്തനെന്നും ജ്യോത്സ്യനെന്നും കവിയെന്നും ആരോപിക്കപ്പെടാറുള്ളതിനെ അവൻ ഓരോ ന്യായം പറഞ്ഞ് ഖണ്ഡിച്ച് സംസാരിച്ചു. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മാരണക്കാരൻ അഥവാ സാഹിർ ആണെന്ന് സമർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ ആളുകളും അവരുടെ കുടുംബങ്ങളും തമ്മിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭിന്നിപ്പുകളെ അവൻ അതിന് തെളിവായി എടുത്തുകാട്ടുകയും ചെയ്തു. ഖുറൈഷ് ഗോത്രത്തിൽ ബനു മഹ്സൂം ശാഖയിലെ വമ്പിച്ച ധനാഢ്യനും നേതാവുമായിരുന്നു വലീദ്. വളരെ കച്ചവടങ്ങളും കൃഷിനിലങ്ങളും അവനുണ്ടായിരുന്നു. മക്കയുടെയും ത്വാഇഫിൻ്റെയും ഇടയിൽ പല സ്ഥലത്തും ആടുമാടൊട്ടകങ്ങൾ, കുതിരകൾ, അടിമകൾ ആദിയായ വമ്പിച്ച സ്വത്തുക്കൾ വേറെയും പ്രാപ്തരും ശക്തരുമായ 8-10 ആൺമക്കളുമുണ്ടായിരുന്നു. അവരിൽ ഖാലിദ്, ഹിഷാം, ഉമാറത്ത് എന്നീ 3 പേർ ഇസ്ലാം സ്വീകരിച്ചവരാണ്. സുഖസമ്പൂർണവും
4: ഉന്നത നിലവാരത്തിലുള്ളതുമായിരുന്നു.
2: വലീദിൻ്റെ ദീർഘകാലത്തെ ജീവിതം തൻ്റെ പേരും പ്രശസ്തിയും നിമിത്തം ഖുറൈശികളുടെ വാസനച്ചെടി അഥവാ റൈഹത്ത് ഖുറൈഷ് എന്നൊരു കീർത്തിനാമം പോലും വലീദ് സമ്പാദിച്ചിരുന്നു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിൻ്റെയും അതികഠിനമായ ശത്രുവായിരുന്നു വലീദ്. അല്ലാഹുവിന് അവനോടുള്ള വെറുപ്പിൻ്റെ കാഠിന്യം താഴെ വചനങ്ങളിൽ കാണാവുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിച്ചത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യണം.

0: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിന്റെ അവസാന ഭാഗമായ 82-83 വചനങ്ങളാണ് ഇന്ന് ഹൃദയവസന്തത്തിൽ അവതരിപ്പിക്കുന്നത്. അവതരണം ടി കെ നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്തു യാസീനിലെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകളാണ്, 82, 83 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ഏകദേശം ഒരു 4 ആയത്തുകളിൽ 6 ആയത്തുകളിൽ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരലോകമുണ്ട് എന്നതിന് തെളിവായി അള്ളാഹു വിശദീകരിക്കുന്ന ചില തെളിവുകളുമാണ് നമ്മൾ കേട്ടത്, ശ്രദ്ധിച്ചത്. മനുഷ്യ സൃഷ്ടിപ്പ്, മനുഷ്യനെ ഒരു നുത്ഫയിൽ നിന്ന്, ബീജഗണത്തിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി എന്നത് ഒരു തെളിവായി ഖുർആൻ വിശദീകരിക്കുന്നു. ആകാശങ്ങളെ ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു, ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലേ എന്ന അതീവ ഗൗരവമുള്ള ഒരു ചോദ്യം 81-ാമത്തായത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി. ധാരാളം പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലൂടെ അവയെ പരലോകത്ത് അള്ളാഹു മനുഷ്യരെ ഒരിക്കൽ കൂടി ജീവിപ്പിക്കും എന്നതിനുള്ള തെളിവുകളായി വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിൽ വന്നിട്ടുള്ള വിശദാംശങ്ങളിലൂടെ ഈ ആയത്തുകൾ, കഴിഞ്ഞ ആയത്തുകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കടന്നു പോവുകയുണ്ടായി. ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചവന് ഒരിക്കൽ കൂടി നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയില്ലേ എന്ന ചോദ്യം മാത്രം മതി പരലോകം മനുഷ്യന് ബോധ്യപ്പെടാൻ. ഭൂമി എന്നത് റബ്ബിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ഗ്രഹമാണ്. ഭൂമിയെപ്പോലെ ലക്ഷോപലക്ഷം ഗ്രഹങ്ങളും അതിലേറെ കോടാനക്കോടി നക്ഷത്രങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആകാശലോകങ്ങൾ, ഏറ്റവും കഴിവുള്ള, എന്തിനും സാധിക്കുന്ന, ഏതും ചെയ്യാൻ പറ്റുന്ന ഒരു മഹാനായ സൃഷ്ടികർത്താവിനെ തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ആകാശഭൂമികളിലെ ഓരോ ഭാഗങ്ങളെ എടുത്തു പരിശോധിച്ചാലും ഓരോ സൂക്ഷ്മതലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എത്ര ചെറിയ സൃഷ്ടിയെ അറിയാൻ നമ്മൾ പരിശ്രമിച്ചാലും ഏതു വലിയ സൃഷ്ടിയെ ഒന്ന് പഠിക്കുമ്പോഴും ഒരു മഹാനായ സൃഷ്ടികർത്താവിനെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇതൊക്കെ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹു നിങ്ങളെ ഒരിക്കൽ കൂടി ഉണ്ടാക്കും. വിചാരണയുടെ നാളിൽ നിങ്ങളെ ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കും എന്നാണ് അള്ളാഹു നമ്മെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ ആയത്തുകൾ അവസാനിക്കുന്നത് അതിൻ്റെ ആശയം പറയുന്നതിന് മുമ്പ് ഈ രണ്ടായത്തുകളിൽ വന്നിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 82-ാമത്തെ ആയത്തിൽ ആരംഭിക്കുന്നത് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈആ. ഇന്നമാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഇന്നമാ നൂനിന് ശദ്ദുണ്ട്, ശദ്ദുള്ള നൂന് മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്.

ഫയകൂൻ. ഇന്നമാ എന്ന് മണിച്ചു ഓതിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ രണ്ട് മദ്ദുകൾ വരുന്നുണ്ട്. ഇന്നമാ എന്നതിന് ശേഷം ഒരു മദ്ദുണ്ട്, ആ ഇന്നമാ എന്നോതുന്നിടത്തൊരു മദ്ദുണ്ട്, ഇതാ എന്നുള്ളിടത്തും ഒരു മദ്ദുണ്ട്, അഥവാ നീട്ടി ഓതണം. ഇവിടെ നമുക്ക് നീട്ടാതെ വേണമെങ്കിലും സാധാരണ നീട്ടുന്ന ഒരു ദീർഘം വരുമ്പോൾ നീട്ടുന്ന മദ്ദ് തൊബിയായി അസ്ലി രണ്ട് ഹറക്കത്തിൻ്റെ അളവ് മാത്രം നീട്ടേണ്ടുന്ന രൂപത്തിൽ നമുക്കത് ഓ നീട്ടി ഓതാം. മദ്ദുൽ ജായിസ് എന്നുകൂടെ ഇതിന് പറയും. അതായത് മാ എന്നതിലെ ദീർഘത്തിൻ്റെ അലിഫിന് ശേഷം ആ എന്ന അക്ഷരം വന്നിട്ടുണ്ട്. എന്നാൽ അലിഫ് വന്നത് ഇന്നമാ എന്ന ഒരു വാക്കിലും ഹംസ വന്നത് ആ എന്ന അക്ഷരം വന്നത് അമ്രുഹു എന്ന രണ്ടാമത്തെ വാക്കിലുമാണ്. അലിഫും അതിനുശേഷം ആ അല്ലെങ്കിൽ ഈ ഉ ഇങ്ങനെ തുടങ്ങിയ ഹംസ ഇത് രണ്ടും അടുത്തടുത്ത് വരുമ്പോഴാണ് നീട്ടി ഓതേണ്ടത്. എന്നാൽ ഇത് രണ്ടും രണ്ട് വാക്കുകളിലായി വന്നാൽ മദ് മുഫസിലാണ്, നമുക്ക് നീട്ടാതെയും ഓതാവുന്നതാണ്. അതേ നിയമം തന്നെയാണ് ഇദാ അറാദ എന്ന് പറയുന്നിടത്ത്. ഒന്നുകിൽ നമുക്ക് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അങ്ങനെ നീട്ടിപ്പാരായണം ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ തബീഇയായ സാധാരണ ഒരു ദീർഘത്തോടുകൂടി അത് പറയാം, അങ്ങനെയും ഓതാം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ ഐ യഖൂല ല അങ്ങനെയും നമുക്ക് ഓതാവുന്നതാണ്. പിന്നെ ശൈഅൻ എന്നുള്ളിടത്ത് ആ തൻവീന് വ്യക്തമാകണം, ശൈഅൻ അ അങ്ങനെ തന്നെ ഓതണം. എന്നാൽ അതിന് ശേഷമുള്ളത് അൻ യഖൂലു എന്ന് പാരായണം ചെയ്യുന്നത് ശരിയല്ല, മറിച്ച് ഓതേണ്ടത് ഐ യഖൂല ലഹു ഐ യഖൂല ലഹു കുൻ ഫയകൂൻ. കുൻ ഫയകൂൻ അല്ല, കുൻ ഫയകൂൻ കുൻ ഫയകൂൻ. അത് ശ്രദ്ധിച്ച് ഓതിയില്ലെങ്കിൽ തെറ്റിപ്പോകും. അതാണ് ഓത്തിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ ആശയം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത് ഇന്നമാ അംറുഹു, ഇന്ന ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്നമാ എന്ന് പറഞ്ഞാൽ മാ എന്ന് പറഞ്ഞാൽ ഒരു മാത്രം എന്ന ആശയമാണ് ലഭിക്കുക. അംറുഹു അല്ലാഹുവിൻ്റെ കാര്യം, അവൻ്റെ കാര്യം. അപ്പം ഇന്നമാ അംറുഹു തീർച്ചയായും അല്ലാഹുവിൻ്റെ കാര്യം ഇത് മാത്രമാണ്. ഏത്? ഇനി പറയാൻ പോകുന്ന സംഗതി ഇദാ അറാദ, അവൻ ഉദ്ദേശിച്ചാൽ. ഇദാ എന്ന വാക്ക് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്താണ്. ഇദാ ജാ വന്നാൽ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇദാ ജാ വന്നാൽ നസ്റുല്ലാഹ് അല്ലാഹുവിൻ്റെ സഹായം. അപ്പോൾ ഇദാ അറാദ അല്ലാഹു ഉദ്ദേശിച്ചാൽ ശൈഅൻ ഒരു കാര്യം, അൻ യഖൂല അതിനോട് പറയുകയാണ്, പറയും ലഹു അതിനോട്, കുൻ ഉണ്ടാക്, ഫയകൂൻ അപ്പോൾ അതുണ്ടാകും. അല്ലാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു കാര്യം അല്ലാഹു ഉദ്ദേശിച്ചാൽ കുൻ ഉണ്ടാകൂ എന്നതിനോട് പറയുന്നു, ഫയകൂൻ അപ്പോൾ അതുണ്ടാകുന്നു. എങ്ങനെയാണ് മരിച്ച് മണ്ണോട് ചേർന്ന മനുഷ്യനെ അല്ലാഹു പുനർജീവിപ്പിക്കുക? എങ്ങനെ അല്ലാഹു സ്വർഗം ഉണ്ടാക്കുക? അല്ലാഹു എങ്ങനെയാണ് ഇത്രയും വലിയ നരകമുണ്ടാക്കുക? അല്ലാഹു എങ്ങനെയാണ് ഇത്രയും വലിയ സൃഷ്ടികളെ സംവിധാനിക്കുക? അല്ലാഹുവിന് ഇത്രയേ വേണ്ടുള്ളൂ, കുൻ ഫയകൂൻ, ഉണ്ടാകൂ എന്ന് പറയുന്നു, ഫയകൂൻ അപ്പോൾ അത് ഉണ്ടാകുന്നു. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിക്കുക. ഇന്നമാ അംറുഹു, അല്ലാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമാണ്. ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യം അവൻ ഉദ്ദേശിച്ചാൽ, അയ്യഖൂല ലഹു അതിനോട് പറയും, പറയുകയാണ്, എന്താണ് പറയുന്നത്? കുൻ ഉണ്ടാവുക, ഫയകൂൻ അപ്പോൾ അതുണ്ടാവും. പടച്ചു നമ്പുരാൻ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയൽ മാത്രം മതി അല്ലാഹുവിന്, അപ്പോൾ അതുണ്ടാകും. അല്ലാഹു അതിനു മാത്രം കഴിവുള്ള
മഹാനായ ശക്തിയാണ്. അത്രയധികം കഴിവുള്ള സൃഷ്ടികർത്താവാണ് റബ്ബ് സുബ്ഹാനഹു വതആല. നമുക്കൊരു വസ്തു ഉണ്ടാക്കാൻ, ഒരു വീടുണ്ടാക്കാൻ എത്ര സമയമെടുക്കും? നമുക്കൊരു വസ്ത്രം തയ്ക്കാൻ എത്ര സമയമെടുക്കും? നമുക്കൊരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ, വളരെ നിസ്സാരമായൊരു സംഗതി നമുക്ക് ചെയ്യണമെങ്കിലും ഒരല്പസമയം വേണം. നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നാട്ടിലൊരു പാലം പണിത് കഴിഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ്. കുറഞ്ഞ സമയമെടുത്തൊരു വീടുപണി നടന്നാൽ നമ്മളത് വലിയ അത്ഭുതത്തോടുകൂടി പറയും. കുറച്ചു സമയത്തിനകത്ത് വലിയ ഒരു കെട്ടിടം പണിതാൽ അതൊരു വലിയ സംഭവമായി നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡിൻ്റെ ഏതാനും നിമിഷങ്ങൾ കുൻ എന്ന് പറയുക മാത്രമേ വേണ്ടു, അള്ളാഹു ഉദ്ദേശിച്ച സംഗതി ഉണ്ടാകും. നമുക്കൊരു പിന്നെ ഖുദ്സിയായ ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ തആല യഖൂൽ, അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹു പറയുന്നു, യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും മുദ്നിബുൻ, നിങ്ങളെല്ലാവരും കുറ്റവാളികളാണ്, പാപികളാണ്, ഇല്ലാ മൻ ആഫൈതു, ഞാൻ വിട്ടുവീഴ്ച ചെയ്തവനൊഴികെ, ഫസ്തഗ്ഫിറൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് പാപമോചനത്തിന് വേണ്ടി തേടുക, അഗ്ഫിറുലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുത്തു തരാം, വകുല്ലുക്കും ഫഖീർ, നിങ്ങളെല്ലാവരും ദരിദ്രന്മാരാണ്, ആവശ്യക്കാരാണ്, ഇല്ലാമൻ അഗ്നൈതു, ഞാൻ നിരാശ്രയനാക്കിയവരൊഴികെ, ഇന്നി ജവാദും മാജിദും വാജിദ്, ഞാൻ ഔദാര്യവാനാണ്, എല്ലാവർക്കും നൽകുന്നവനും എല്ലാവരെയും സഹായിക്കുന്നവനും മഹത്വമുള്ള ഉടയവനുമാണ്, അഫ്അലു മാ അശാ, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെയ്യുന്നു, അഥാ ഈ കലാമുൻ, എൻ്റെ നൽകൽ അതൊരു ഒരു വാക്കാണ്, വഅദാബി കലാമുൻ, എൻ്റെ ശിക്ഷയും ഒരു വാചകം മാത്രമാണ്, ഇൻ അറത്തു ഷൈഅൻ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഫഇന്നമാ അഖൂലു ലഹു, അതിനോട് പറയൽ മാത്രമാണ് വേണ്ടത്, കുൻ, ഉണ്ടാവുക, ഫയകൂൻ, അപ്പോൾ അതുണ്ടാകും. ഇങ്ങനെ ഒരു ഖുദ്സിയായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ റബ്ബിന് കുറേ അധികം പണികളും അധ്വാനവും ഒന്നും ആവശ്യമില്ല, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ എന്തിനേയും ഉണ്ടാക്കാൻ സാധിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇനി രണ്ടാമത്തെ ആയത്ത് നോക്കൂ, ഫസുബ്ഹാന, പരിശുദ്ധനാകുന്നു, അല്ലദി, ഒരുത്തൻ, ആരാണ് അത്, പിയദിഹി, അവൻ്റെ കൈകളിലാകുന്നു, മലക്കൂത്ത്, ആധിപത്യം, അധികാരം, കുല്ലിഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും, വ ഇലൈഹി, അവനിലേക്കാകുന്നു, തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. ഒരു തവണ വാക്കുകളുടെ അർത്ഥം പറയാം, ഫസുബഹാന, പരിശുദ്ധനാണ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ്, അല്ലദി, ഒരാൾ, ബിയദിഹി, അവൻ്റെ കൈകളിലാണ്, ആരുടെ കയ്യിലാണോ, മലക്കൂത്ത്, കുല്ലിഷൈഇൻ, മലക്കൂത്ത്, ആധിപത്യമുള്ളത്, അധികാരമുള്ളത്, ഉടമസ്ഥതയുള്ളത്, കുല്ലിഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യവും ഉടമസ്ഥതയും ആരുടെ കയ്യിലാണോ, അവൻ എത്ര പരിശുദ്ധൻ, വ ഇലൈഹി, അവനിലേക്കാകുന്നു, തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഒരു വാചകത്തോടുകൂടിയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. ഇതിൽ പറയുന്ന രണ്ട് ആശയങ്ങൾ, ഒന്ന്, അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാറ്റിൻ്റെയും പിന്നെ ഉടമസ്ഥത, ആധിപത്യമുള്ളത്, എല്ലാറ്റിൻ്റെയും മലക്കൂത്ത്, അത് റബ്ബിൻ്റെ കൈകളിലാണ്, എല്ലാവരും മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്, ആ റബ്ബ് പരിശുദ്ധനാണ്, അവനെ നമ്മൾ പ്രകീർത്തിക്കണം, അവനെ നമ്മൾ വാഴ്ത്തണം. അതാണ് തബാറക്കല്ലദി ബിയദിഹിൽ മലക് മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തൻ്റെ കരങ്ങളിൽ ആധിപത്യമുടയവനായ അള്ളാഹു, അവൻ എത്ര അനുഗ്രഹീതനാണ്, അവൻ അനുഗ്രഹീതനായിരിക്കുന്നു, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. സൂറത്തു മുൽക്കിലെ ആദ്യത്തായത്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുഅൻഹു വിശദീകരിക്കുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത്? ഖുംതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൻ, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് നമസ്കരിച്ചു, ദാത ലൈലത്തിൻ, ഒരു രാത്രി,
ഫഖറഅ അസ്സബഅത്തിവാല ഫി സബഇ റകഅത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 റകഅത്താണ് നമസ്കരിച്ചത്. അതിൽ പ്രവാചകൻ ഓതിയത് സുദീർഘമായ സൂറത്തുകളാണ്. അതിൻ്റെ വിശദമായ വേറൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്നിൽ നബി ബക്കറ ഓതി, അടുത്ത റക്കായത്തിൽ ആലു ഇമ്രാൻ ഓതി, അടുത്തൊരു ബക്കറ റക്കായത്തിൽ സൂറത്ത് നിസാ ഓതി. ഒരു റക്കായത്തിലാണ് ഓതുന്നത്. അത്ര സുദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നമസ്കരിച്ചു. വഖാന ഇദാ റഫഅ റഅ്സുഹു മിനർ റുകൂഉ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നിന്ന് തല ഉയർത്തിയാൽ പറഞ്ഞു, സമിഅല്ലാഹു ലിമൻ ഹമിദ. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കും. സുമ്മ ഖാല, എന്നിട്ട് പ്രവാചകൻ പറയും, അൽഹംദുലില്ലാഹി ദിൽ മലകൂതി വൽ ജബറൂതി വൽ കിബിരിയായി വൽ അദമ. അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. ആരാണ് അല്ലാഹു? ദിൽ മലകൂത്, എല്ലാ അധികാരങ്ങളുമുള്ളവൻ. വൽ ജബറൂത്ത്, എല്ലാധിപത്യങ്ങളുടെയും ഉടമ. വൽ കിബിരിയ, എല്ലാ അഹങ്കാരങ്ങളുടെയും ഉടമ. വൽ അദമ, എല്ലാ മഹത്വങ്ങളുടെയും ഉടമ. എല്ലാ മഹത്വങ്ങളും ആധിപത്യവും അധികാരവും അഹങ്കാരവും എല്ലാം ഉള്ള അല്ലാഹു അവനാകുന്നു സർവസ്തുതിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ റുകൂഇൽ സുബ്ഹാനല്ലദി ദിൽ മലകൂതി വൽ ജബറൂതി വൽ കിബിരിയ ഇവൽ അളമ എന്ന് ഈ ആയത്തിൻ്റെ അതേ ആശയം വരുന്ന രൂപത്തിൽ റുകൂഇലെ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉരുവിട്ടിരുന്നു എന്നൊക്കെ നമുക്ക് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് ആകാശങ്ങളുടെ, ഭൂമികളുടെ, മനുഷ്യാത്മാക്കളുടെ എല്ലാ വസ്തുക്കളുടെയും അധികാരവും ആധിപത്യവും റബ്ബിൻ്റെ കൈകളിൽ മാത്രമാണ്. അത് വേറെ ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല. ആർക്കെങ്കിലും അതിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ബഹുദൈവ വിശ്വാസവുമായി മാറിത്തീരുകയും ചെയ്യും. അതോടൊപ്പം ആയത്ത് അവസാനിക്കുന്നത്, സൂറത്ത് അവസാനിക്കുന്നത് വഇലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്കാണ് മടക്കപ്പെടുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. കഴിഞ്ഞ കുറേയധികം ക്ലാസ്സുകളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സൂറത്ത് യാസീൻ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഏകദേശം നമ്മൾ മനസ്സിലാക്കിയതുപോലെ 83 ആയത്തുകൾ കുറച്ചധികം സമയമെടുത്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. യാസീനിനെ, ഈ ആയത്ത് സൂറത്ത് അവസാനിക്കുമ്പോൾ സൂറത്ത് യാസീനിനെ വിശദമായ ഒരു പഠനത്തിന് വിധേയമാക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്. യാസീനുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റായ ധാരണകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് പറഞ്ഞുകൊണ്ടാണ് നമ്മളിതിൻ്റെ 1-ാമത്തെ എപ്പിസോഡ് തുടങ്ങിയത്. സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ഓർക്കുന്നുണ്ടാകും മരിച്ചിടത്ത് യാസീൻ ഓതുന്നതിനെ സംബന്ധിച്ച്, യാസീൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. എന്നാൽ അവയെല്ലാം മൗളുആത്തുകളോ നിർമ്മിതങ്ങളായ ഹദീസുകളോ ദുർബലങ്ങളായ ഹദീസുകളോ ആണ്. അത് നമ്മൾ തിരിച്ചറിയണം. ആളുകൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് പലവിധ ബിദഅത്തുകളിലും അബദ്ധങ്ങളിലും ചെന്ന് അകപ്പെടാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. സാഹിബു യാസീൻ ഉൾപ്പെടുന്ന ഒരു ഗ്രാമത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നത് ഓർക്കുന്നുണ്ടാകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസം സ്വീകരിച്ച് രക്തസാക്ഷിയായി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത മഹാനായ ഒരു വ്യക്തിയുടെ ചരിത്രം, അത് ദഅവാരംഗത്ത് നമുക്കൊരു വലിയ പ്രചോദനമാണ്. ആ ആയത്ത് നമ്മുടെ മനസ്സിൽ ആ ഭാഗമുണ്ടാകും. അതോടൊപ്പം പരലോകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ അത് കഴിഞ്ഞ ദിവസവും നമ്മൾ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ പരലോകവുമായി ബന്ധപ്പെട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും, സ്വർഗത്തിലാളുകളെക്കുറിച്ചും നരകത്തിലാളുകളെക്കുറിച്ചുമൊക്കെയും അള്ളാഹു വിശദീകരിക്കുന്ന ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോന്നു. ഏറ്റവും അവസാനം റബ്ബിൻ്റെ മഹത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന വാചകങ്ങളിലൂടെയാണ്, 2 ആയത്തുകളിലൂടെയാണ് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുന്നത്. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം ഒരവലംബമായി ഒരു ലളിതമായ പഠനത്തിന് നമുക്ക് ഈ സൂറത്തിനെ വിധേയമാക്കാവുന്നതാണ്. അതോടൊപ്പം ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ വ്യാപകമായി നടക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ഖുർആൻ പഠന സംരംഭങ്ങളെ
ഒരധ്യാപകൻ്റെ മുമ്പിലിരുന്ന് കൂടുതൽ തഫ്സീറുകൾ പിന്നെ അവലംബിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. ഓരോ എപ്പിസോഡുകളിലും നമ്മളതിൻ്റെ ആദ്യ ഭാഗത്ത് തജ്വീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആവർത്തിച്ച് സൂചിപ്പിച്ചിരുന്നൊരു കാര്യം ശ്രോതാക്കളുടെ ശ്രദ്ധയിലുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. തജ്വീദ് പഠനം എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. തപ്പിത്തടഞ്ഞ് അറിയാതെ ഒരാൾ ഓതുന്നുവെങ്കിൽ അയാൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഓത്ത് അവസാനിപ്പിക്കാനല്ല, നമ്മുടെ ഖുർആൻ പറയണം വർദ്ധിപ്പിക്കാനാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ഖുർആനിൻ്റെ നിയമങ്ങൾ പഠിച്ച് ഏറ്റവും ഭംഗിയായി അതിൻ്റെ തനതായ രൂപത്തിലുള്ള പാരായണത്തിന് തന്നെയാണ് അത് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തവണ കൂടി ഈ രണ്ട് ആയത്തുകളുടെയും അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതൊന്ന് പാരായണം ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. إنما أمره إذا أراد شيئا. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സംഗതി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം ഇത്ര മാത്രമാണ്. അയ്യ കുലലഹു, അതിനോട് പറയും. കുൻ, ഉണ്ടാവുക. ഫയക്കൂനു, അപ്പോൾ അതുണ്ടാകും. ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകുക എന്ന് അതിനോട് പറയുക മാത്രമാണ് അള്ളാഹുവിന് ചെയ്യാനുള്ളത്. ഫയക്കൂനു, അപ്പോൾ അതുണ്ടാകും. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും അധികാരം ആരുടെ കയ്യിലാണോ അവൻ എത്ര പരിശുദ്ധനാണ്. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാകുന്നു നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫസുബ്ഹാന, എത്ര പരിശുദ്ധനാണ് അല്ലദീ, ഒരുതൻ, ബിയദിഹി, അവൻ്റെ കയ്യിലാകുന്നു മലക്കൂത്തു അധികാരം ആധിപത്യം. കുല്ലിശയിൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. വ ഇലൈഹി, അവനിലേക്കാകുന്നു തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഹൃദയവസന്തം സമാപിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ അവസാന ഭാഗമായ 82-83 വചനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഹൃദയവസന്തത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ടി കെ നിഷാദ് സലഫി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്ന് അല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറ അഫ്സാബ് സൂറ സബഅ് പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.

0: قبل إنهم كانوا في شك مريب.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറ അഹ്സാബ്, സൂറ സബർ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറത്തു സുമറിലെ 24 മുതൽ 37 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ

തുറക്കുക. അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

ربك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف

والأرض بالحق ويوم يقول كن فيكون قوله الحق وله الم

0: ജസാക്കും അല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു മനഃപ്പാഠം. ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 206 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അബ്ദുള്ള ഇബിൻ അലി ബസ്ഫർ.

0: لَهُمْ يَحْذَرُونَ.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് മനഃപ്പാഠം. ഇന്ന് നാം മനഃപ്പാഠമാക്കിയത് ഉസ്മാനി മുസ്ഹഫിലെ പേജ് നമ്പർ 206 വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഖാരി അഷേഖ് അബ്ദുള്ള ഇബിൻ അലി ബസ്ഫർ.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. പാരായണ പഠനം പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ മുജാദില ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബാദ്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ മുജാദല 20 മുതലാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. 20 മുതൽ അവസാനം വരെ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹാദ്ദൂന, മദ്ദ് ലാജിമാണ്, നല്ലോണം നീട്ടണം. യുഹാദ്ദൂന അല്ലാഹ, പിന്നെ വറസൂലഹു, അവിടെ ചെറിയൊരു മദ്ദ്, പിന്നെ കാരണം പിന്നെ ഹംസയാണല്ലോ. പിന്നെ ഉലായിക്ക, ഉലായിക്ക മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായും നീട്ടണം. പിന്നെ കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. ഖവിയ്യുൻ അസീസ് എന്തുകൊണ്ട്? തൻവീന് ശേഷം ഐൻ വന്നതുകൊണ്ട് ഇൽഹാർ. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി, ഖൗമൻ യു തൻവീന് ശേഷം യാ ആണ്, അപ്പോ ഇദ്ഗാം ബിഗുന്ന. വല്യൗമിൽ ആഖിരി യുവാദ്ദുന, അതും അങ്ങനെ തന്നെ യുവാദ്ദൂന മൻ. അത് മൻഹാദ്ദ, എന്താ ഇൽഹാർ. ഓക്കെ, നൂൻസാക്കിന് ശേഷം ഹാ, അപ്പോൾ ഇൽഹാർ, ഒട്ടും മണിക്കേണ്ടതില്ല. പിന്നെ അതാ ഹാദ്ദ, അതുപോലെ തന്നെ വീണ്ടും നന്നായിട്ട് ആറ് ഹറക്കത്തെങ്കിലും നീട്ടി ഓതണം. റസൂലഹു അലൗകാനു അബാഅഹും, മദ് മുത്തസിൽ. ഔ അബ്നാഅഹും, വീണ്ടും മദ് മുത്തസിൽ. ഔ ഇഖ്വാനഹും, ഔ അശീറതഹും. ഉലായിക മദ് മുത്തസിൽ വീണ്ടും. കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, ബിറൂഹിൻ മിൻ,
2: ബിറൂഹിൻ മിൻ,
1: ബിറൂഹിൻ മിൻ. എന്താ നിയമം? തൻവീൻ ബിഗുന്ന. ഓക്കെ, പിന്നെ മിൻഹു, മിൻഹു ഇൽഹാർ. അപ്പോ ബിറു, പിന്നെ അതിന്റെ മുമ്പ് അയ്യദഹും, ഹുംബിയാണ്, അപ്പോ വല്ല മണിക്കണം. വ അയ്യദഹും ബിറൂഹിൻ മിൻ,
2: വ അയ്യദഹും ബിറൂഹിൻ മിൻ.
1: വയുദ്ഖിലുഹും ജന്നാത്തിൻ, തൻവീൻ ശേഷം ത ആണ്, അപ്പോ ജന്നാത്തിൻ തജ്രി,
2: ജന്നാത്തിൻ തജ്രി.
1: പിന്നെ വീണ്ടും മിൻ തഹ്തിഹ,
2: മിൻ തഹ്തിഹ, മിൻ തഹ്തിഹ.
1: അൻഹാർ ലഹാർ, പിന്നെ ഖാലിദീന ഫീഹ റളിയല്ലാഹു അൻഹും വറദു അൻഹു. ഉലായിക മദ് മുത്തസിൽ. ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അത് ദീർഘമായ ആയത്താണ്, മുസാഫിലിൽ തന്നെ 5-6 വരിയുണ്ട്. അവസാനത്തെ ആയത്ത്, മുജാദലയിലെ അവസാനത്തെ ആയത്ത്, 22-ാമത്തെ ആയത്ത് അല്പം ദീർഘമാണ്. അപ്പോൾ ഇടക്ക് വഖഫ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ഏകദേശം 6 വരി നമ്മുടെ മുസാഫിലുണ്ട്. അപ്പോൾ നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الله قوي عزيز.
1: إن الله قوي عزيز.
0: لا تجد قوما

0: من
1: ويدخلهم جنات تجري من تحتها الأنهار.

0: അപ്പോൾ സൂറത്ത് മുജാദല കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സൂറത്ത് നോക്കാം ഇൻഷാല്ലാ. ബാക്കി അടുത്ത നോക്കാം. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ മുജാദിലയിലെ വചനങ്ങളാണ് ബഹുമാന്യനായ മുബാറക് ബിൻ ഉമർ അവതരിപ്പിച്ചത്.
2: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
6: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം.

0: الأرض ألا إلى الله تصير الأمور.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുന്നു.
2: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
3: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തജ്വീദ് പഠനം ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്കാമുൻ നൂനു സാക്കിനത്തു വത്തൻവീൻ. സാക്കിനായ നൂൻ്റെയും തൻവീൻ്റെയും നിയമങ്ങളിൽ അവസാനത്തെ നിയമമായ ഇഖ്ഫാ എന്നതിന് മാത്രമാണ് ഇന്ന് ഇനി അവശേഷിക്കുന്നത്. ഇഖ്ഫാഇനെ സംബന്ധിച്ച്, അതിൻ്റെ പാരായണ രീതിയെ സംബന്ധിച്ച് വ്യത്യസ്തമായ ഉദാഹരണങ്ങളിലൂടെ ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇഖ്ഫാ ചെയ്യണം എന്നൊക്കെ. എന്താണ് ഇഖ്ഫാ? ഇഖ്ഫാ എന്നതിൻ്റെ ഭാഷ അർത്ഥം അസ്സത്തർ, മറക്കുക എന്നുള്ളതാണ്, ഗോപ്യമാക്കി വെക്കുക. അഖ്ഫാ യുഖ്ഫി ഇഖ്ഫാ, അതിൽ നിന്നാണ് ഇഖ്ഫാ ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തജ്വീദ് നിയമങ്ങളിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തജ്വീദിൻ്റെ ഭാഷയിൽ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ അന്നുത്ഖു ബിഹർഫി ബിസിഫത്തിൻ ബൈനൽ ഇൽഹാരി വൽ ഇദ്ഗാം ആരിൻ അനി തഷ്ദീദി മഅ ബഖായിൽ ഗുന്നതി ഫിൽ ഹർഫിൽ അവ്വൽ. അഥവാ ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും ഇടയിലുള്ള ഒരു ഉച്ചാരണമാണ് ഇൽഹാർ. നമ്മൾ ആദ്യം പഠിച്ചു എന്താണെന്നുള്ളത് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഇദ്ഗാം എന്നതിന് ശേഷം നമ്മൾ പഠിച്ചു അത് എന്താണ്, രണ്ടക്ഷരത്തെ ഒരക്ഷരമാക്കി ചേർത്തി ഉച്ചരിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ഉച്ചാരണമാണ് ഇവിടെ ഇഖ്ഫായിലൂടെ ഉദ്ദേശിക്കുന്നത്. അഥവാ ഇദ്ഗാമിൽ നമ്മൾ രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ചേർത്തി ഉച്ചരിക്കുമ്പോൾ അവിടെ ഷദ്ദുണ്ടാകും, ആ ഷദ്ദ് ഇവിടെ ഇല്ല. എന്നാൽ ഇൽഹാർ ചെയ്യുമ്പോൾ ഉള്ള അതിൻ്റെയും പിന്നെ വിശേഷണവും അതുപോലെ തന്നെ ഒന്നാമത്തെ അക്ഷരത്തിൽ ഉള്ള ഉന്നത്തിനെ നിലനിർത്തുകയും എന്നാൽ ഇവിടെ സാക്കിനായ നൂനിനെയും അല്ലെങ്കിൽ തൻവീനെയും മറച്ചു വെച്ചുകൊണ്ട് ഓതുകയും ചെയ്യുന്ന രൂപമാണ് ഇവിടെ ഇഖ്ഫാഇനുള്ളത്. അഥവാ സാക്കിനായ നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീന് ശേഷം, നേരത്തെ നമ്മൾ പറഞ്ഞു 28 അക്ഷരങ്ങളിൽ 13 അക്ഷരങ്ങൾ കഴിഞ്ഞു. ഇൽഹാറിന് 6 അക്ഷരം, ഇദ്ഗാമിന് 6 അക്ഷരം, ഇഖ്ലാബിന് 1 അക്ഷരം, അപ്പോൾ അത് 13. ബാക്കി 15 അക്ഷരങ്ങളാണ് ഇഖ്ഫാഇൻ്റെ അക്ഷരം ആയിട്ടുള്ളത്. ആ അക്ഷരങ്ങളെ ചുരുക്കി നമുക്ക് പഠിക്കാനും ഓർത്തു വെക്കാനും ഉതകുന്ന രീതിയിൽ പണ്ഡിതന്മാർ പദ്യരൂപത്തിലാക്കിയിട്ടുണ്ട്. ഇമാം ജംസൂരി അദ്ദേഹത്തിൻ്റെ തുഹഫത്തുൽ അത്ഫാൽ വൽ ഗിൽമാൻ ഫി തജ്വീദുൽ ഖുർആൻ എന്ന ചെറിയ പദ്യരൂപത്തിലുള്ള തജ്വീദ് നിയമങ്ങൾ പഠിക്കാൻ ഉതകുന്ന വളരെ ചെറിയ ഗ്രന്ഥമാണ്. തജ്വീദ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന തുടക്കക്കാർക്ക് ഏറെ പ്രയോജനകരമായ ഒരു ചെറിയ ഗ്രന്ഥമാണ് അത്. അതിൽ അദ്ദേഹം പറയുന്നത് സിഫ് ദാ തനാ കം ജാദ ഷഖ്സൻ ഖദ് സമ ദും തയ്യിബൻ സുദ് ഫി തുഖാ ളാലിമ. ഈ ഒരു പദ്യത്തിൻ്റെ വരിയിൽ അതിൻ്റെ ഓരോ പദങ്ങളുടെയും അതിൻ്റെ ആദ്യാക്ഷരം ഇഖ്ഫാഇൻ്റെ അക്ഷരത്തെ സൂചിപ്പിക്കുന്നു. സിഫ് എന്നതിൽ സ്വാദ്, ദ എന്നതിൽ ദാൽ, സന എന്നുള്ളതിൽ സ, കം എന്നതിൽ കാഫ്, ജാദ എന്നതിൽ ജീം, ഷഹ്സുൻ എന്നുള്ളതിൽ ഷീൻ, ഖദ് എന്നുള്ളതിൽ ഖാഫ്, സമ എന്നുള്ളതിൽ സീൻ, ദും എന്നതിൽ ദാൽ, തയ്യിബൻ എന്നതിൽ ത്വാ, സുദ് എന്നതിൽ സായ്, അതുപോലെ ഫി എന്നതിൽ ഫ, തുഖ എന്നതിൽ ത, ളാ എന്നതിൽ ളാദ്, ളാലിമൻ എന്നതിൽ ഇങ്ങനെ 15 അക്ഷരങ്ങളെ നമ്മൾക്ക് ചുരുക്കി പറയാം. صف ذا ثنا كم جاد شخص قد سما ذم طيبا زد في تقال ظالما. അപ്പോൾ ഇതാണ് 15 അക്ഷരങ്ങൾ. ഈ 15 അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീനോ വരുമ്പോൾ അതിനെ ഗോപ്യമാക്കിക്കൊണ്ട് തന്നെ ഉച്ചരിക്കണം. അപ്പോഴാണ് ഇഖ്ഫാ സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ. ഇവിടെ നൂനെയും തൻവീനെയും ഒരിക്കലും വെളിവാക്കാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മൾ പോകുമ്പോൾ അൻസൽന, അൻസൽന എന്നുള്ളതാണ്. അൻഫുസക്കും, അവിടെ അൻഫുസക്കും എന്നാണ്. അവിടെ ആ നൂനിനെ വെളിവാക്കാതെ മറച്ചു വെക്കുകയും എന്നാൽ അതിൻ്റെ ഉന്നത്ത് അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് ഇഖ്ഫായിലുള്ളത്. ഫൂസാക്കും ഫൂസാക്കും എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അക്ഷരത്തെ ഇവിടെ ഒരു കലിമത്തിലാണുള്ളത്, ഇനി രണ്ട് കലിമത്തിൽ വരുന്നുണ്ട്, അതുപോലെ തൻവീനിൽ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഉദാഹരണങ്ങൾ ഇൻഷാല്ലാ പറയുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമാകും. ഇവിടെ അംഫുസക്കും എന്നതിൽ ഹംസക്ക് ശേഷം നൂൻ ഗുന്നയാണുള്ളത്. അവിടെ ഗുന്നത്ത് എന്നുള്ള വിശേഷണം നിലനിർത്തുകയും എന്നാൽ ആ നൂനിൻ്റെ ഉച്ചാരണം അഥവാ നാവ് അവിടെ നാവിൽ നിന്നും നൂൻ വരുന്ന അൻ എന്നുള്ള ഉച്ചാരണം അവിടെ ഇല്ലാതാവുകയും ചെയ്യുന്നു. അങ്ങനെ നേരെ പിന്നെ ഫായിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇഖ്ഫാ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതൊരു അക്ഷരത്തിന് ശേഷമാണോ ഇവിടെ ഇഖ്ഫാ ചെയ്യുന്നത് ആ അക്ഷരത്തിന് ശേഷം നൂൻ ഗുന്നത്ത് എന്ന മണിക്കുക എന്നുള്ള വിശേഷണം നിലനിർത്തുകയും പിന്നീട് നേരെ നമ്മൾ തൊട്ടുള്ള അക്ഷരത്തിൻ്റെ മഹ്റജിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത് എന്നർത്ഥം. ഇവിടെ ഫ ആണ്. അപ്പോൾ അതുകൊണ്ട് ഹംസക്ക് ശേഷം നൂൻ ഗുന്ന ശേഷം ഫ ചുണ്ടിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. ഫൂസാക്കും ഫൂസാക്കും നൂൻ ഗുന്ന കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ അക്ഷരത്തിൻ്റെ മഹ്റജിലേക്ക് അതിലേക്ക് പോകുമ്പോഴാണ് അവിടെ ശരിയായ രൂപത്തിൽ ഇഖ്ഫാ സംഭവിക്കുന്നത്. അങ്ങനെ ഇഖ്ഫാ സംഭവിക്കുമ്പോഴാണ് ശരിയായ രൂപത്തിൽ ഇഖ്ഫാ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് സഹിതം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇഖ്ഫാ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ വ്യക്തമായും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഓരോ അക്ഷരങ്ങൾ, ഇപ്പോൾ 15 അക്ഷരങ്ങളെ നമ്മൾ ഓരോന്നും എടുക്കുകയാണെങ്കിൽ ഓരോ അക്ഷരങ്ങൾ എടുക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ഓതേണ്ടത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ പറഞ്ഞ സിഫ് ദാസന കംജാദ ഷഹ്സുൻ ഖദ് സമ തും ത്വയ്യിബൻ സുദ്ഫി തുഖാല അലാലിം എന്ന ഓർഡറിൽ തന്നെ ഓരോ അക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സ്വാദ്, സ്വാദ് സാക്കിനായതിനു ശേഷം ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, അതൊരു കലിമത്തിലാകുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ രണ്ട് കലിമത്തിലാകുമ്പോൾ എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തൻവീൻ്റെ ശേഷം സ്വാദ് വരുമ്പോൾ, അപ്പോൾ ഒരു അക്ഷരം തന്നെ മൂന്ന് സന്ദർഭമുണ്ട്. അത് ഒരു കലിമത്ത്, അതുപോലെ തന്നെ മൂന്ന് നിലക്കുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നുകിൽ അത് ഒരു കലിമത്തിൽ, അതല്ലെങ്കിൽ രണ്ട് കലിമത്തിൽ, അഥവാ സാക്കിനായ നൂനൊരു കലിമത്ത്, സ്വാദ് മറ്റൊരു കലിമത്ത്. നേരത്തെ ആദ്യം പറഞ്ഞത് സാക്കിനായ നൂനും അതുപോലെ തന്നെ സ്വാദും ഒരേ വാക്കിൽ ഒരേ കലിമത്തിൽ. തെൻവീനിൻ്റെത് എന്തായിരുന്നാലും രണ്ട് കലിമത്തുണ്ടെങ്കിൽ മാത്രമേ തെൻവീൻ ഉണ്ടാവുകയുള്ളൂ, ഒരു കലിമത്തിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ തെൻവീന് ശേഷം സ്വാദ് വരുമ്പോൾ മൂന്ന് ഉദാഹരണങ്ങൾ ഓരോന്നും നമുക്ക് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ സ്വാദിന്, സ്വാദും സാക്കിനായനും ഒരേ കലിമത്തിലാകുമ്പോൾ വാൻസുർന വൻസുർന എന്നുള്ളത് എങ്ങനെയാണ് ഓതേണ്ടത്? വാൻസുർന വാൻസുർന, അവിടെ നൂൻ ഗുന്നത്ത് നിലനിർത്തുകയും എന്നാൽ ആ സാക്കിനായനെ അവ്യക്തമാക്കുകയും ചെയ്യുന്ന രൂപമാണ് അവിടെ ഉള്ളത്. അതുപോലെ വലിമ സ്വബറ രണ്ട് കലിമത്തിൽ വരുമ്പോഴുള്ള ഉദാഹരണമാണ്. ഇനി തെനുവിന് ശേഷം വരുമ്പോൾ റീഹൻ എന്നുള്ള നൂനിൻ്റെ ശബ്ദം, അവിടെ റീഹൻ എന്ന സാക്കിന നൂനിൻ്റെ ശബ്ദം അവിടെ ഉണ്ടാകാൻ പാടില്ല, തൻവീൻ്റെ ശബ്ദം അവിടെ ഉണ്ടാകാൻ പാടില്ല. അതോടെ അവിടെയാണ് ഇഖ്ഫാ സംഭവിക്കുന്നത്. അങ്ങനെ മറച്ചു വെക്കുമ്പോഴാണ് ഇഖ്ഫാ ഉണ്ടാകുന്നത്. അതുപോലെ ദാൽ മുൻദിർ മൻദ نفس ذائقة كل نفس ذائقة نفس ذا نفس إن لا نفس ذا أقول الثاء منثورة من ثمرة ظلمات ثلاث إنه أورو وداهر ننغلم أكشر إنغلا إرتنو كيال കാഫ് മിങ്കും മീൻകും എന്നല്ല മിങ്കും. ആ നൂനിനെ ഒരിക്കലും വെളിവാക്കരുത്, അതിനെ അവ്യക്തമാക്കിയിരിക്കണം. അങ്കന ദമലിയൂബനീൻ അങ്കന. ഇനി തൻവീൻ്റെ ഉദാഹരണം ഉലുവൻ കബീറ. ജീമിൻ്റെ ഉദാഹരണം അജൈനാകും മൻജാ സബറൻ ജമീല. ഇനി ഷീനിൻ്റെ ഉദാഹരണം ഒരു കലിമത്തിൽ അൻശനഹുന്ന ഇൻശാ. ഇനി രണ്ട് കലിമത്തിലാകുമ്പോൾ ലിമൻ ഷാ. ഇനി തൻവീനിൻ്റെ ശേഷം ദർറത്തിൻ ഷറയറ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഷറയറ. അതുപോലെ ഖാഫ് ഇൻഖലബു ഇൻഖലബു. ഇനി രണ്ട് കലിമത്തിലാകുമ്പോൾ മിൻ ഖബ്ലി. ഇനി തൻവീനു ശേഷം മകാനുൻ ഖരീബ്. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ട് കലിമത്തിലാകുമ്പോൾ ഇനി തൻവീനു ശേഷം ഖാലിദൻ ഫീഹ. ഈ സീനിൻ്റെ ഉദാഹരണം യൻസലൂൻ അൻസയകൂൻ قيلا سلاما دال أندادا. രണ്ട് കലിമത്തിലാകുമ്പോൾ من دوني. ഇനി തൻവീനു ശേഷം قنوان دانية طاء انطلقوا. രണ്ട് കലിമത്തിലാകുമ്പോൾ من طيبات. തൻവീനു ശേഷം كشجرة طيبة. ഇനി സ ഒരു കലിമത്തിലാകുമ്പോൾ അൻസല്ലാഹു അൻസല്ലാഹു. രണ്ട് കലിമത്തിലാകുമ്പോൾ ഫഇൻസലൽതും മിൻ ബഅദി ഫഇൻസലൽതും. ഇനി തൻവീനു ശേഷം യൗമഇദിൻ യൗമഇദിൻ. ഫഇൻ്റെത് നമ്മൾ പറഞ്ഞു ത ലഅൻതും തൻവീനു ശേഷം ബുയൂത തസ്തഖിഫൂനഹ. ബാദ് നമുക്കറിയാം തൻവീനു ശേഷം നമ്മൾ പിന്നെ തൻവീനു ശേഷം അതുപോലെ തന്നെ രണ്ട് കലിമത്തിൽ ഒരു കലിമത്തിൽ മൗദൂദ്. രണ്ട് കലിമത്തിലാകുമ്പോൾ വമൻ ദല്ല. തൻവീനു ശേഷം ഖൗമൻ ദല്ലീൻ. ൂന. രണ്ട് കലിമത്തിലാകുമ്പോൾ മിൻ ദഹീർ. തൻവീനു ശേഷം ളില്ല ബലീല. ഇങ്ങനെ 15 അക്ഷരങ്ങളെയും നമ്മൾ ഇവിടെ ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളും ഓരോ നിയമങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം തന്നെ കൂടുതൽ ഉദാഹരണങ്ങൾ കൂടുതൽ നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓരോ തവണ നമ്മൾ ഓതുമ്പോഴും ഇങ്ങനെയുള്ള നിയമങ്ങളും ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കണ്ടെത്തുവാൻ കഴിയും. അവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി, ഇൽഹാറിൻ്റെയും അതുപോലെ തന്നെ ഇഖ്ഫാഇൻ്റെയും ഇടയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും ഇടയിലുള്ള ഒരു ഉച്ചാരണ രീതിയാണ് ഇവിടെ പിന്നെ ഇഖ്ഫാഇലൂടെ നമ്മൾ ഓതുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും അത് നമ്മൾ മുസ്ഹഫിൽ നമ്മൾ നേരത്തെ ഓരോ നിയമം പറഞ്ഞപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ സൂചിപ്പിച്ചിരുന്നു. കാരണം പാരായണം ചെയ്യുന്ന സാധാരണക്കാർ നമ്മളൊക്കെ പോലുള്ള ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടി തന്നെയാണ് അങ്ങനെ ഓരോ അടയാളങ്ങൾ ലബ്ത്ത് ഖുർആനിൽ പിന്നെ ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ നമുക്ക് അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നിയമപ്രകാരം തന്നെ ഓതുവാൻ കഴിയും. അപ്പോൾ ഇഖ്ഫാഇൻ്റെ അടയാളം ഖുർആനിൽ രേഖപ്പെടുത്തിയത് നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. അഥവാ സാക്കിനായ നൂനിന് ശേഷം ഈ പറഞ്ഞ 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ അവിടെ ഇഖ്ഫാ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞ നിയമം. അവിടെ നൂനിനെ സുക്കൂനും അതുപോലെ തന്നെ ഹർക്കത്തും ഒന്നും ഇടാതെ, സുക്കൂനില്ലാതെ അവിടെ നൂന് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ശേഷമുള്ള ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾക്ക് ശബ്ദം ഉണ്ടാവുകയില്ല. അപ്പോൾ മിൻ ദൂനി അങ്കന മിൻ ഖബ്ലി, അവിടൊക്കെ മിൻ എന്നതിലെ നൂന് സുക്കൂൻ ഉണ്ടാവുകയില്ല, ശേഷമുള്ള അക്ഷരത്തിന് ശബ്ദം ഉണ്ടാവുകയില്ല. ഇതാണ് മിൻ ദൂനി അങ്കന മിൻ ഖബ്ൽ എന്നതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഉദാഹരണം. അതുപോലെ തന്നെ തൻവീറിൻ്റെ ശേഷം വരുന്നതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവിടെ ഹർക്കത്തൈൻ, പിന്നെ രണ്ട് ഹർക്കത്തുകൾ ഉണ്ടാകും, എന്നാൽ ഈ ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾക്ക് ശബ്ദുണ്ടാവുകയും ഇല്ല. എന്നുള്ള ആ തൻവീനിനെ മറച്ചു വെച്ചുകൊണ്ട് മണിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത്. സജ്ജാജ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ് ഷൈഇൻ ഷഹീദ് ഫീഹാ ഐനു ജാരിയ ഐനു ജാരിയ. അപ്പോൾ അവിടെ തൻവീന് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ, ആ തൻവീരിൻ്റെ രണ്ട് ഹർക്കത്തുകളുണ്ട്, അതിന് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾക്ക് ശബ്ദില്ലാതെ അവിടെ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇതാണ് ഇഖ്ഫാഇൻ്റെ അടയാളങ്ങളായി ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇഖ്ഫാഉം ഇദ്ഗാമും ഇൽഹാറും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇവ തമ്മിൽ യോജിക്കുന്നത് തുടങ്ങിയ സംഗതികൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇഖ്ഫാഉം ഇൽഹാറും യോജിക്കുന്നത് ഉന്നത്തിൻ്റെ വിഷയത്തിലാണ്. അതുപോലെ തന്നെ ഇഖ്ഫാഉം ഇദ്ഗാമും യോജിക്കുന്നത് പിന്നെ ഉച്ചരിക്കുന്നില്ല, അഥവാ അക്ഷരങ്ങളുടെ ഉച്ചാരണ സ്ഥലത്തു നിന്നും അക്ഷരങ്ങളെ ഉച്ചരിക്കുന്നില്ല, ഒന്നാമത്തെ അക്ഷരത്തെ അവിടെ ഉച്ചരിക്കുന്നില്ല എന്നുള്ളതിനടുത്താണ് ഇഖ്ഫാഉം ഇദ്ഗാമും യോജിക്കുന്നത്. ഇൽഹാറും ഇഖ്ഫാഉം യോജിക്കുന്നത് പിന്നെ ഇൽഹാറിൽ പിന്നെ അതിൻ്റെ വിശേഷണം നിലനിർത്തുന്നു, പിന്നെ അതുപോലെ തന്നെ ഇഖ്ഫാഇലും അതിൻ്റെ ഉന്നത്തിനെ നിലനിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ ശരിയായ രൂപത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് അതനുസരിച്ച് പാരായണം ചെയ്യുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതോടുകൂടി അഹ്കാമു നൂനുസ്സാഖിന വ തൻവീൻ, നൂനുസ്സാഖിൻ്റെ തൻവീൻ നിയമങ്ങളെ പറ്റിയുള്ള നാല് കാര്യങ്ങൾ, ഇൽഹാർ,

0: അവതരിപ്പിക്കുന്ന കിടിലൻ പരിപാടികളുമായി സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗവിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. സൂറ അന്നിസായിലെ 70 മുതൽ 75 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 70 മുതൽ 75 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനേജി.
1: هي الحبيبة والمختار صاحبها هي الحبيبة.
2: السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
3: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം. ഹൃദയവസന്തത്തിൽ നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان

0: شمس تجري لمستقر لها ذلك تقدير العزيز العليم. സൂറത്ത് യാസീനിലെ 37 38 ആയത്തുകളാണ് പാരായണം ചെയ്തത്. മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിനു ശേഷം മരണത്തിനുമപ്പുറമെന്ത്? ഈ ചോദ്യത്തിന് ഖുർആൻ കൃത്യമായ ഒരു മറുപടി നൽകുന്നു. ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലെ 3 അടിസ്ഥാന തത്വങ്ങളിലെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ആഖിറത്ത്, പരലോകം. അള്ളാഹു മനുഷ്യനെ ഒരിക്കൽ കൂടി മറ്റൊരു ലോകത്ത് പുനർജീവിപ്പിച്ച് കർമ്മങ്ങൾക്ക് ഫലം നൽകും. അള്ളാഹു മനുഷ്യനെ അങ്ങനെ ജീവിപ്പിച്ച് വിചാരണ നടത്തി സ്വർഗനരകങ്ങളിലേക്ക് വേർതിരിക്കുന്ന ഒരു ദിവസം വരുമോ അതിന് സാധിക്കുമോ? തീർച്ചയായും അങ്ങനെ ഒരു നാൾ വരാനുണ്ട് എന്നതിനുള്ള തെളിവുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹുവിന് വളരെ ലളിതമായി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതിനുള്ള ആയത്തുകളാണ്. കഴിഞ്ഞ ഒരു 3-4 ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ 2 ആയത്തുകളും. ഇനി 2 ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു പഠിപ്പിച്ചു. 1, നിർജീവമായ ഭൂമിയെ അള്ളാഹു ജീവിപ്പിക്കുന്നു. വറ്റിവരണ്ട് വയലുകൾ വിണ്ടുകീറി ഉണങ്ങിപ്പോയ സ്ഥലത്ത് മഴ പെയ്താൽ പച്ചപ്പുണ്ടാകുന്നതുപോലെ മനുഷ്യനെ അള്ളാഹു ജീവിപ്പിക്കും. എല്ലാ സൃഷ്ടികളിലും, സസ്യലതാദികളിലും, മനുഷ്യരിലും, മനുഷ്യനറിയാത്ത പലതിലും ഇണകളെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. അവന് മനുഷ്യനെ പരലോകത്ത് പുനർജീവിപ്പിക്കുവാൻ സാധിക്കും. മറ്റൊരു ദൃഷ്ടാന്തം എന്താണ് അള്ളാഹുവിന് പറയാനുള്ളത്? പരലോകം സാധ്യമാണ്, ഉണ്ട് എന്നതിനുള്ള എന്തു തെളിവാണ് ഇനി അള്ളാഹു പഠിപ്പിക്കുന്നത്? നമുക്ക് ഈ ആയത്തൊന്ന് പരിശോധിച്ചു അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന അടുത്ത തെളിവുകളെ സംബന്ധിച്ച്. അത്ഭുതകരമായ, മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്ന് മനുഷ്യൻ ചിന്ത കൊടുത്താൽ ബോധ്യപ്പെടാവുന്ന മഹാത്ഭുതകരമായ ചില തെളിവുകളാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ സാരാംശങ്ങളിലേക്ക്, ആശയതലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്താം. 37-ാമത്തെ ആയത്തൊന്ന് നോക്കൂ. വ ആയത്തുൻ ലഹും. 33-ാമത്തെ ആയത്ത് ചർച്ച ചെയ്ത സന്ദർഭങ്ങളിൽ ഓർക്കുന്നുണ്ടാകും. ആയത്തുൻ എന്നാണ് ശരിക്കത് വായിക്കുക. എന്നാൽ ആയത്തുൻ എന്നതിന് ശേഷം ലഹും എന്നതിലെ ലാമ വന്നതുകൊണ്ട് അതിന് ഇങ്ങനെ പാരായണം ചെയ്യണം. വആയതുല്ലഹും. ആയത്തുൻ എന്നതിലെ ൻ എന്നത് ലാമിൽ അലിഞ്ഞു ചേരണം. ഇദ്ഗാം ചെയ്യുക എന്നാണ് അതിന് പറയുക സാങ്കേതികമായി. വആയതുല്ലഹും, ഒന്ന് ശ്രദ്ധിക്കുക. വആയതുല്ലഹുമുല്ലൈലു നസ്ലഖു മിൻഹുന്നഹാർ. അങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യുന്നത്. അതേ രീതിയാണ് 38-ാമത്തെ ആയത്തിലെ ലിമുസ്തഖറിൻ എന്നവിടെ ശരിക്കു വരണം വായനയിൽ. പക്ഷേ ശേഷം ലാമ വന്നതുകൊണ്ട് അതിനെ പാരായണം ചെയ്യേണ്ടത് ലിമുസ്തഖറില്ലഹ വശംസു തജിരി ലിമുസ്തഖറില്ലഹ. കരിൻ എന്ന് വ്യക്തമാകാൻ പാടില്ല, അതിനെ ലാമിൽ ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ ഓതണം. വശംസു തജിരീലി മുസ്തഖറില്ലഹ. അങ്ങനെ ഓതുമ്പോൾ കൂടെ, അതിങ്ങനെ കേൾക്കുമ്പോൾ കൂടെ ഒന്ന് ഓതിയാൽ നന്നാകും, നമുക്ക് ആ ശൈലി സ്വീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം ആവർത്തിച്ചോർമ്മപ്പെടുത്തട്ടെ, നല്ല ഒരു കാര്യത്തിൻ്റെ അതൊന്ന് അന്വേഷിച്ച് ജീവിതത്തിൻ്റെ നിയമങ്ങൾ കൂടുതൽ പഠിക്കാൻ സൗകര്യപ്പെടുന്ന ഏതു ഖിറാഅത്താണെന്നൊക്കെ പരിശോധിച്ച് നമ്മളൊന്ന് ഊതിപ്പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് വേണ്ടത്. രണ്ടായത്തുകളും ഞാൻ ഒരിക്കൽ കൂടി പാരായണം ചെയ്യുന്നു. ശ്രോതാക്കൾ കൂടെ ഒന്ന് ഓതാൻ ശ്രമിക്കുക.
1: വആയതുല്ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹുന്നഹാർ നസ്ലഹു മിൻഹുന്നഹാർ ഫഇദാഹും മുസ്ലിമൂൻ വശംസു തജ്രീലി മുസ്തഖറിൽ ലഹാ ذلك تقدير العزيز العليم.
0: ഇനി അതിൻ്റെ ഈ രണ്ട് ആയത്തുകളിലെ വാക്കുകളെ ഒന്ന് പരിചയം. ഏതെങ്കിലും രണ്ടോ മൂന്നോ വാക്കിൻ്റെ അർത്ഥം മനഃപൂർവ്വം ശ്രദ്ധാപൂർവം ഒന്ന് മനഃപ്പാഠമാക്കി വെക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. ആയത്തുൻ നമുക്ക് സുപരിചിതമായ വാക്കാണ്. തെളിവ്, ദൃഷ്ടാന്തം എന്നാണ് അർത്ഥം. ലഹും അവർക്ക്, അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തം എന്താണത്? അല്ലയിൽ, രാത്രി. അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തം രാത്രിയാകുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. മിൻഹു, അതിൽ നിന്ന്, ആ രാത്രിയിൽ നിന്ന്. അന്നഹാർ, പകലിനെ. ഫഇദാഹും, അപ്പോൾ അവർ. മുസ്ലിമൂൻ, ഇരുട്ടിലാകുന്നു. പകലിനെ മാറ്റിവെച്ചാൽ പിന്നീട് അവർ ഇരുട്ടിലായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ വആയതുല്ലഹും, അവർക്കുള്ള മറ്റൊരു ദൃഷ്ടാന്തമാകുന്നു രാത്രി. ആ രാത്രിയിൽ നിന്ന് പകലിനെ അള്ളാഹു മാറ്റിവെക്കുമ്പോൾ അവർ ഇരുട്ടിലായി പോകുന്നു. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുകൂടെ പറയാം. വആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം അല്ലയിൽ, രാത്രിയാണ്. നസ്ലഹു, നാം ഊരിയെടുക്കും. അന്നഹാർ, പകലിനെ, പകലിന്റെ വെളിച്ചത്തെ അള്ളാഹു മാറ്റിവെക്കും. ഫഇദാഹും, അപ്പോൾ അവരതാ. മുസ്ലിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരായിത്തീരുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായി, പരലോകത്തിൻ്റെ തെളിവായി അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നത്, അവതരിപ്പിക്കുന്നത് രാത്രിയെയാണ്. രാത്രിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഒരുപാട് സന്ദർഭങ്ങളിൽ രാപ്പകലുകൾ അള്ളാഹു മനുഷ്യന് സംവിധാനിച്ചു തന്നു, അത് റബ്ബിൻ്റെ ഒരു തെളിവായി, ദൃഷ്ടാന്തമായി, പരലോകത്തിൻ്റെ ഒരു ആയത്തായി ധാരാളം സന്ദർഭങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിലൂടെ, ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലഉലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ തീർച്ചയായും ഉണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും വ്യത്യാസപ്പെട്ടു വരുന്നതിലുമുണ്ട്. ലആയാതിൻ, ദൃഷ്ടാന്തങ്ങൾ. ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ. രാവും പകലും മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കാണാം. യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ, അല്ലാഹു പകലിൽ രാത്രിയെ പ്രവേശിപ്പിക്കുന്നു, രാത്രിയിൽ പകലിനെയും പ്രവേശിപ്പിക്കുന്നു. വസഖറ അശ്ശംസ വൽ ഖമറ കുല്ലു യജ്രീലി അജലിം മുസമ്മ. മറ്റൊരായത്തിൽ അല്ലാഹു ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് യുകവ്വിറുൽ ലൈല അലൻ നഹാർ, രാത്രി കൊണ്ട് പകലിന്റെ മേൽ അവൻ ചുറ്റിപ്പൊതിയുന്നു, രാത്രിയെ പകലിനുമേൽ ചുറ്റിപ്പൊതിയുന്നു. വയുകവ്വിറുൻ നഹാറ അലല്ലൈൽ, പകലിൻ, രാത്രിയുടെ മേൽ പകലിനെയും, പകലിനുമേൽ രാത്രിയെയും അവൻ ചുറ്റിപ്പൊതിയുന്നു. വസഹറ ശംസ വൽ ഖമർ, സൂര്യചന്ദ്രാദികളെ കീഴ്പ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട്. കുല്ലു യജ്രിയിലെ അജലി മുസമ്മ, എല്ലാം ഒരു നിശ്ചിത സമയം വരേക്കും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. രാപ്പകലുകൾ ഖുർആനിലെ ഒരു വലിയ പ്രമേയമാണ്. ധാരാളം സന്ദർഭങ്ങളിൽ അത് ചർച്ചയ്ക്ക് വരുന്നു. രാത്രിയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. റബ്ബിൻ്റെ വലിയ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ മഹത്തായ ഒരനുഗ്രഹം. രാത്രിയില്ലെങ്കിലോ? രാത്രിയെ അള്ളാഹു ഒരു വസ്ത്രമാക്കി തന്നിരിക്കുന്നു. രാത്രിയൊരു വസ്ത്രമാണ്. ഒരു വസ്ത്രം മാത്രമാണോ? അല്ല, രാത്രിയെ സംബന്ധിച്ചിടത്തോളം രാത്രി ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ശാന്തത, മനുഷ്യൻ്റെ ശരിയായ ഒരു വിശ്രമം സാധ്യമാകുമായിരുന്നില്ല. മനുഷ്യന് ശരിയായ രീതിയിലുള്ള ഒരു വിശ്രമം സാധ്യമാകുമായിരുന്നില്ല. ഇവിടെ രാത്രിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാം കൂടണയുന്ന ഒരു സന്ദർഭമാണ് രാവ് എന്ന് പറയുന്നത്. എല്ലാം കൂടണയുന്ന സന്ദർഭം. പക്ഷികൾ, പറവകൾ, മറ്റു ജീവജാലങ്ങൾ, ചില സസ്യങ്ങളെ എടുത്തു നോക്കിയാൽ അവയുടെ ഇലയെല്ലാം പരസ്പരം ഒറ്റിപ്പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതിവിടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശാന്തത, മനുഷ്യന് വിശ്രമിക്കാൻ ആവശ്യമായ ഒരു ശാന്തത, എല്ലാം അവയുടെ കൂട്ടിലാണ്. പകലിൽ നമ്മളൊരു വലിയ ശബ്ദമുണ്ടാക്കിയാൽ എത്ര പേർക്ക് കേൾക്കാൻ സാധിക്കും? എന്നാൽ പകലിലുണ്ടാക്കുന്ന അതേ ശബ്ദം നമ്മൾ രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിലോ? രാത്രിക്കൊരു ശാന്തതയുണ്ട്. രാത്രി ഒരു വിശ്രമ സമയമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരേ ഭൂമിയിൽ രാവും പകലും മനുഷ്യന് വേണ്ടി മാറി മാറി അള്ളാഹു സംവിധാനിക്കുകയാണ്. നോക്കൂ, രാത്രി ഇല്ലാതായിപ്പോയാലോ? രാത്രിയുടെ ഇരുട്ട് അതില്ലാതായിപ്പോയാലോ? മനുഷ്യനെപ്പോഴാണ് വിശ്രമിക്കുക? മനുഷ്യനെങ്ങനെയാണ് ആ ശാന്തത ലഭിക്കുക? വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു. സൂറത്തു ഖസസിലെ 71, 72, 73 ആയത്തുകൾ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന മൂന്ന് വചനങ്ങളാണ്. സൂറത്തുൽ ഖസസിലെ 71-ാമത്തെ ആയത്ത്,
1: ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ.
0: ഖുൽ, നബിയെ പറയുക, അറഅയ്തും, നിങ്ങൾ കണ്ടില്ലേ,
1: ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, അല്ലാഹു ലോകാവസാനം വരെ രാത്രിയെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ, അല്ലാഹു അല്ലാത്ത ഏതൊരാരാധ്യനാണുള്ളത്? യഅ്തീകും ബിളിയാ, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരാൻ. അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? രാത്രിയെ രാവും പകലും മനുഷ്യൻ ആവശ്യമാണ്. പകല് മനുഷ്യന് തൻ്റെ ഉണർന്നിരിക്കുന്ന സമയമാണ്. തൻ്റെ വിശപ്പടക്കാൻ ആവശ്യമായ, നാണം മറക്കാൻ ആവശ്യമായ, കിടപ്പാടം സംവിധാനിക്കാൻ ആവശ്യമായ ഉപജീവനം കണ്ടെത്തേണ്ടുന്ന സമയമാണ്. അതുകൊണ്ട് രാവും പകലും മനുഷ്യന് വേണം. എന്നാൽ രാവു മാത്രമാണുള്ളതെങ്കിലോ? അള്ളാഹുവല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, മഹത്വം കൽപ്പിക്കുന്ന, ബലി നൽകുന്ന ഏതൊരു ആരാധ്യനാണ്? യഥാർത്ഥത്തിൽ ഈ രാത്രിയാണ് ഖിയാമത്ത് നാള് വരെയെങ്കിൽ ഒരു വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുക.
0: 72-ാമത്തെ ആയത്ത് നോക്കൂ.
1: ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കും നഹാറ സർമദ,
0: അതേസമയം പകലാണ് ഇലാ യൗമിൽ ഖിയാമ, പകല് ആണ് ലോകാവസാനം വരെയെങ്കിൽ,
1: മൻ ഇലാഹുൻ ഗൈറുല്ലാ, അല്ലാഹുവല്ലാത്ത
0: ഏതൊരാരാധ്യനാണ്? യഅ്തീകും ബിലൈലിൻ, നിങ്ങൾക്കൊരു രാത്രിയെ കൊണ്ടുവന്നു തരിക. എന്തിനാ രാത്രി?
1: തസ്കുനൂന ഫീ,
0: നിങ്ങൾക്കതിലൊന്ന് ശാന്തമാകാൻ. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? അള്ളാഹു പഠിപ്പിക്കുകയാണ്, വമിൻ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്,
1: ജഅലലകുമുല്ലൈലവന്നഹാർ,
0: അവൻ നിങ്ങൾക്ക് രാത്രിയെയും പകലിനെയും ഉണ്ടാക്കി തന്നു.
1: ലിതസ്കുനൂ ഫീഹി,
0: ആ രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനമടയാനും വലിത്തബുത്തകവും ഇം ഫലിലിഹി അള്ളാഹു നൽകിയ അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാനും പകലിൽ നിങ്ങൾക്ക് ഉപജീവനം തേടാനും റിസഖു തേടാൻ ഉപജീവനം തേടാൻ വിശപ്പടക്കാനുള്ള വിഭവം കണ്ടെത്താൻ പകലു വേണം. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് അധ്വാനിച്ച് ക്ഷീണിച്ച് പരവശനായി ഒന്ന് സമാധാനമടയാൻ രാത്രിയും വേണം. ഇത് രണ്ടും നിങ്ങൾക്ക് അവൻ സംവിധാനിച്ചു തന്നിരിക്കുന്നു. അതവൻ്റെ കാരുണ്യമാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ, രാത്രി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അതോടൊപ്പം അത് അള്ളാഹുവിൻ്റെ ആസ്തിക്യത്തിൻ്റെ അടയാളമാണ്. അത് പരലോകത്തിൻ്റെ ദൃഷ്ടാന്തമാണ്. വആയതുൻ ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു അല്ലയിൽ, രാത്രി. നസ്ലഹു മിൻഹു, ആ രാത്രിയിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു. അന്നഹാറ, പകലിനെ. ഫഇദാഹും, അപ്പോൾ അവരതാ മുസ്ലിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരായിത്തീരുന്നു. ഇതാണ് 37-ാമത്തെ ആയത്തിൻ്റെ സാരാംശം. ഇനി 38-ാമത്തെ ആയത്തോ നോക്കൂ. വശംസു, സൂര്യൻ. തജിരി, അത് സഞ്ചരിക്കുന്നു. തജിരി, സഞ്ചരിക്കുന്നു. ലി മുസ്തഖറിൻ ലഹ, അതിനൊരു അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്, അതിൻ്റെ സ്ഥിരമായ സ്ഥാനത്തേക്ക്. ലി മുസ്തഖറിൻ ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക, അത് തഖ്ദീർ, കണക്കാക്കിയതാണ്. അൽ അസീസ്, പ്രതാപശാലി. അൽ അലീം, ഇൽമുള്ളവൻ, സർവജ്ഞാനി, എല്ലാം അറിയുന്ന പ്രതാപശാലിയായ അള്ളാഹു കണക്കാക്കിയതാണത്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക, വാക്കുകൾ നന്നായി ശ്രദ്ധിച്ചു കേൾക്കുക. വശംസു, സൂര്യൻ. തജ്രീ, സഞ്ചരിക്കുന്നു. ലിമുസ്തഖറില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക, അത് തഖ്ദീറുൽ അസീസിൽ അലീം, എല്ലാം അറിയുന്നവനും പ്രതാപശാലിയുമായ അള്ളാഹു കണക്കാക്കിയതാകുന്നു. അപ്പോൾ പരലോകത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് അടുത്ത ഒരു ഭാഗം, ഭൂമി മഴ പെയ്ത് തരിശായതിനു ശേഷം അത് ഹരിതാഭമാകുന്നത് പരലോകത്തിൻ്റെ ഒരു അടയാളമാണ്. അള്ളാഹു മനുഷ്യരെയും മറ്റു പല ജീവജാലങ്ങളെയും ഇണകളായിക്ക് സൃഷ്ടിച്ചത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അള്ളാഹു രാത്രി നമുക്ക് നൽകി എന്നതും രാവിനെ സംവിധാനിച്ചു എന്നതും പരലോക ജീവിതത്തിൻ്റെ ഒരു ആയത്താണ്. അടുത്ത ആയത്ത്, അടുത്ത ദൃഷ്ടാന്തം എന്താണ്? വശംസു, സൂര്യനാണ്. തജിരി, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ലിമുസ്തഖറില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപശാലിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹു കണക്കാക്കിയതാകുന്നു അത്. സൂര്യനെ സംബന്ധിച്ച് ഇതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, സൂര്യൻ അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹവും ഒരത്ഭുത സൃഷ്ടിയുമാണ്. സൂര്യൻ നക്ഷത്രഗണത്തിൽപ്പെട്ട, നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് എന്നത് ഒരു ചെറിയ ലളിതമായ അറിവാണ്, വിജ്ഞാനമാണ്. അത് അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യനേക്കാൾ വലുതും ചെറുതുമായ ധാരാളം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ടെങ്കിലും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. മനുഷ്യനെ ഏറ്റവും അധികം മനുഷ്യന് ഇവിടെ ഭൂമിയിൽ നിലനിൽക്കാൻ, ഈ പരിതസ്ഥിതി ഇങ്ങനെ നിലനിന്നു പോകാൻ ഉപകാരപ്പെടുന്ന അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമാണ് സൂര്യൻ എന്ന നക്ഷത്രം. 13.5 ലക്ഷം ഭൂമിയെ വെക്കാൻ മാത്രം വലുപ്പമുള്ളൊരു അത്ഭുത പ്രതിഭാസം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു പ്രകാശ കിരണമെത്താൻ 8 മിനിറ്റിലധികം സമയമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 8 മിനിറ്റിലധികം സമയമെടുക്കുന്ന ഈ ദൂരത്തിൽ നിന്ന് കുറച്ചുകൂടി ഭൂമിയിലേക്ക് അടുത്താലോ? ഇവിടെ ജീവജാലങ്ങൾക്ക് ജീവിക്കുക സാധ്യമല്ല, എല്ലാം കത്തിക്കരിഞ്ഞു പോകും. ഇത്ര തന്നെ നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ അകന്നാലോ? ഭൂമി തണുത്തുറഞ്ഞ് ഐസുകട്ടയായി മാറി. ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ ഒരകലത്തിൽ, ഒരു സ്ഥാനത്ത് അള്ളാഹു നമുക്ക് സൂര്യനെ സംവിധാനിച്ചു തന്നിരിക്കുകയാണ്. സൂര്യൻ്റെ ചൂടുകൊള്ളുമ്പോൾ, സൂര്യതാപമേൽക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് വിഷമമുണ്ടാകാം. എന്നാൽ സൂര്യപ്രകാശം തീരെ കിട്ടാതെ വന്നാലോ? വിത്തുകൾ മുളയ്ക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം. സസ്യങ്ങൾ വളരണമെങ്കിൽ സൂര്യൻ്റെ പ്രകാശം വേണം. സസ്യങ്ങളിൽ ഫലങ്ങൾ കായ്ക്കണമെങ്കിൽ സൂര്യൻ്റെ വെളിച്ചമുണ്ടാകണം. മനുഷ്യന് വൈറ്റമിൻ ഡി ലഭിക്കണമെങ്കിൽ സൂര്യപ്രകാശമുണ്ടാവണം. ഭൂമിയിലെ ഊർജത്തിൻ്റെ ആകെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനൊരു ഒരു അത്ഭുത പ്രതിഭാസമാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു തെളിവുകൂടി യഥാർത്ഥത്തിൽ ഈ ആയത്തിലുണ്ട്. ടോളമിയുടെ പ്രാപഞ്ചിക സിദ്ധാന്തം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. സൂര്യനും ചന്ദ്രനും ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിച്ചിരുന്ന, എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കോപ്പർണിക്കസിൻ്റെ പ്രാപഞ്ചിക സിദ്ധാന്തത്തിലേക്ക് മനുഷ്യൻ മാറിയപ്പോൾ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം, ഭൂമി അതിനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്, സൂര്യൻ അനങ്ങുന്നില്ല ചലിക്കുന്നില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. എന്നാൽ കാലം കഴിഞ്ഞു, ഭൂമി സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം സൂര്യനും ഒരു ഭാഗത്ത് അനങ്ങാതെ നിൽക്കുകയല്ല, അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചപ്പാടിലേക്ക് ശാസ്ത്രം വളർന്നപ്പോൾ അതിന് നൂറ്റാണ്ടുകൾ സമയമെടുത്തു. ഒരു 1.5 സഹസ്രാബ്ദത്തിനിടയ്ക്ക് മനുഷ്യൻ്റെ അറിവിൽ ഉണ്ടായ ഗവേഷണത്തിലൂടെ, പഠനങ്ങളിലൂടെ മനുഷ്യൻ്റെ അറിവിലുണ്ടായ മാറ്റത്തെ സംബന്ധിച്ചാണ്, വികസനത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കുമ്പോൾ സൂര്യനെ സംവിധാനിച്ച അള്ളാഹു തൻ്റെ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചു, വശംസു തജിരി, സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, വസഖറ ശംസ വൽ ഖമറ കുല്ലു യജരീ ലി അജലിൻ മുസമ്മ, സൂര്യനെയും ചന്ദ്രനെയും നാം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, അവയെല്ലാം ഒരു നിശ്ചിത അവധി വരെ ചലിച്ചുകൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവയ്ക്കെല്ലാം നിശ്ചിതമായ ഒരു കണക്കും ഒരു വ്യവസ്ഥിതിയുമുണ്ട്. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാണ് നിലകൊള്ളുന്നത് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹു കണക്കാക്കിയ കൃത്യമായ സ്ഥാനവും കണക്കും ഭ്രമണപഥവും സംവിധാനങ്ങളും അനുസരിച്ചുകൊണ്ട് ഒരു നിലക്കുമുള്ള അപകടങ്ങൾ ഉണ്ടാകാതെ, കൂട്ടിമുട്ടലുകൾ ഉണ്ടാവാതെ സൂര്യൻ അതിൻ്റെ കൃത്യമായ പാതയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൂര്യനെ സംവിധാനിച്ചവൻ, അതിനെ സൃഷ്ടിച്ചവൻ, അതിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ മനുഷ്യന് നൽകിയവൻ ഒരിക്കൽ കൂടി പരലോകത്ത് മാനവരാശിയെ പുനർജന്മം നൽകാൻ, മാനവരാശിക്ക് പുനർജന്മം നൽകാൻ സാധിക്കുന്നവനാണ്. ഒരു തവണ കൂടി ആയത്തിലെ വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. വആയതുല്ലഹും, അവർക്കുള്ള ദൃഷ്ടാന്തം. അല്ലയിൽ, രാത്രിയാണ്. നസ്ലഹു മിൻഹു, അതിൽ നിന്ന് നാം ഊരിയെടുക്കുന്നു. നസ്ലഹു, നാം ഊരിയെടുക്കുന്നു. മിൻഹു, അതിൽ നിന്ന്. അന്നഹാറ, പകലിനെ. ഫഇദാഹും, അപ്പോളതാ അവർ. മുസ്ലിമൂൻ, ഇരുട്ടിലകപ്പെട്ടവരാകുന്നു. വശംസു, സൂര്യനും. സൂര്യനും ഒരു ദൃഷ്ടാന്തമാണ്. തജ്രി, അത് സഞ്ചരിക്കുന്നു. ലിമുസ്തഖരില്ലഹ, അതിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക്. ലിമുസ്തഖരിൻ, നിശ്ചിത സ്ഥാനത്തേക്ക്. ലഹ, അതിനുള്ള. ദാലിക, അത്. തഖ്ദീറു, കണക്കാക്കിയതാണ്. അൽ അസീസ്, പ്രതാപശാലി. അൽ അലീം, സർവജ്ഞാനി. സർവജ്ഞാനിയും പ്രതാപശാലിയും. അസീസ്, ഇസ്സത്ത്. അലീം, ഇൽമ്. വാക്കുകൾ ഓർത്തുവെക്കാൻ നമുക്ക് പരിചയമുള്ള അത്ര വാക്കുകളുമായി, അതിൻ്റെ മറ്റു പദങ്ങളുമായി ഒന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചാൽ മതി. പ്രതാപശാലിയും സർവജ്ഞനും കണക്കാക്കിയതാകുന്നു അത്. ഈ രണ്ട് ആയത്തുകളിൽ പറയുന്ന അള്ളാഹുവിൻ്റെ വലിയ രണ്ട് ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ്. ഒരിക്കൽ കൂടി ആ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം. ശ്രദ്ധിച്ചു കേൾക്കുക, കൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ആശയം ഓതുമ്പോൾ നമ്മൾ പഠിച്ച, കേട്ട അതിൻ്റെ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു നഹാർ نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم. ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറച്ച് ആയത്തുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരലോക ജീവിതത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്ന, വിജയം വരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നമ്മൾ കേട്ടു കഴിഞ്ഞത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 37-38 വചനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് ഹൃദയവസന്തത്തിൽ ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഖുർആൻ ടലീഖിസ് അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പതിവ് പോലെ ഇന്നും നമ്മളിതാ ടലീഖിസിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയത്തിന് വേണ്ടി ടലീഖിസ് ശ്രദ്ധിക്കാനായി, അതിൽ പങ്കെടുക്കാനായി ആഗ്രഹിക്കുന്ന, തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കെല്ലാവർക്കും അള്ളാഹു നന്മയിൽ നിലനിൽക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആദ്യം പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ, ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലെ ആദ്യ കോളർ ആരാണ് എന്ന് കൂട്ടുകാരെ നമുക്ക് ചെവി കൊടുത്തു നോക്കാം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫഹീമ ആഷിർ. മോളുടെ സ്ഥലം എവിടെയാണ്? വീട് എവിടെയാണ്? മുട്ടിൽ വയനാട്. മാഷാ അല്ലാ. മോൾ എത്രാം ക്ലാസ്സിലാണ്
2: പഠിക്കുന്നത്?
1: യു കെ ജി ആവാനായി. മാഷാ അല്ലാ, ഒരു മാസം കൂടി കഴിഞ്ഞാൽ യു കെ ജി ആവും അല്ലേ? ആ മാഷാ അല്ലാ. മോള് ഖുർആനൊക്കെ പഠിക്കണ്ടോ? പിന്നെ പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ആ മാഷാ അല്ലാ. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാം ഏതാ? ഖുർആനാ. മാഷാ അല്ലാ. അപ്പോ മോള് മുമ്പ് റേഡിയോയിലേക്ക് വിളി ഏതോ ടെലിഗീസ് ഇഷ്ടമാണോ? മാഷാ അല്ലാ. മുമ്പ് ടെലിഗീസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? ആ മാഷാ അല്ലാ. നാല് പ്രാവശ്യമൊക്കെ വിളിച്ചിട്ടുണ്ടല്ലേ. മാഷാ അല്ലാ. എന്നിട്ട് സമ്മാനം
2: കിട്ടിയിട്ടുണ്ട്?
1: സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പോ. മാഷാ അല്ലാ. അപ്പൊ മോള് നിരന്തരമായി വിളിച്ചോണ്ടിരിക്കാണ്, എല്ലാ പ്രാവശ്യം വിളിക്കും അല്ലേ? ആ അപ്പൊ മോൾക്ക് ഖുർആൻ നല്ല ഇഷ്ടാണ്, ടെലീഖിസ് നല്ല ഇഷ്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ മോൾക്ക് അപ്പൊ ചോദ്യങ്ങൾ എവിടുന്നാന്നൊക്കെ അറിയാം. എവിടുന്നാണ് ചോദിക്കുക എന്ന് മോൾക്ക് അറിയാം അല്ലേ? ആ എന്നാ ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ. فيوم إذ لا يعذب عذابه أحد
2: ولا يوثق وثاقه

മാഷാ അല്ലാ, മോളെ ഫോണൊന്ന് അടുപ്പിച്ചു വെച്ചാ നന്നായി ഒന്ന് ഒന്നുകൂടെ ഉച്ചത്തിൽ കേൾക്കാനാണ്. മോളെ നന്നാ ഉച്ചത്തിൽ ഓതുന്നുണ്ട്, എന്നടുത്ത് വെക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ മോള് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്, ഇനി രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനം നേടുമെന്നാണ് എനിക്ക് തോന്നണത്. നേടോ ഇൻഷാല്ല. പിന്നെ ഖുർആൻ പഠിക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിച്ച് തെറ്റൊന്നും കൂടാതെ പഠിക്കണം. ഓക്കെ. ആ ഓക്കെ. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ശ്രദ്ധിക്കാതെ പോകും പിന്നെ പഠിക്കുമ്പോൾ. ഇപ്പൊ ഇർജിഇ ഇലാ റബ്ബിക്ക് റാദിയത്തൻ എന്ന് റബ്ബിക്കായെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. ഇപ്പൊ കുറേ തെറ്റുകൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോണതൊക്കെ നന്നായി പിന്നെ ഓരോ വാക്കുകൾ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇനി എത്രാമത്തെ ചോദ്യമാണ്? രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ്.

0: മാഷാല്ലാ, മോളെ ഉത്തരം ശരിയാണ്
1: മസാല.
0: കേട്ടോ, ഉത്തരം ശരിയാണ്. ഇനി മോളുടെ അവസാനത്തെ ചോദ്യം നന്നായി ശ്രദ്ധിച്ച് പറയണം. ഓക്കെ ഓക്കെ.

0: somos Hyrule Barrier.
1: ഓക്കെ ഓക്കെ, ശരിയാണ്, ഉത്തരം ശരിയാണ്. ഇപ്പം ചോദ്യം എത്ര എണ്ണമായി?
0: മൂന്നെണ്ണം.
1: 3 എണ്ണം കഴിഞ്ഞു അല്ലേ? അപ്പം സമ്മാനം കിട്ടി. കിട്ടിയോ? ആ, കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മോൾക്ക് സന്തോഷമായോ? അപ്പോൾ സന്തോഷമായ സ്ഥിതിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്ക് ഒരു രണ്ടു പേര് പാട്ട് പാടി തരുമോ? ആ ഓക്കെ, എന്നാ.
0: കുമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം മോർത്തോളി.

0: സമ്മാനത്തിന് അർഹയായി എന്നു മാത്രമല്ല, നമ്മുടെ ഉമ്മയെക്കുറിച്ച് നല്ല ഒരു പാട്ടും നമുക്ക് പാടിത്തന്ന് സന്തോഷകരമായ ഈ എപ്പിസോഡിൽ ആദ്യമായി നമ്മോടൊപ്പം സന്തോഷിപ്പിച്ച കൊച്ചു കൂട്ടുകാരിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം നന്നായി പഠിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്?
1: അസ്ലം.
0: അസ്ലം. അസ്ലമിന്റെ വീട് എവിടെയാണ്? കാടാമ്പുഴ. മാഷാല്ല. കാടാമ്പുഴയുള്ള അസ്ലം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? അഞ്ചിലാണ്. പീസ് റേഡിയോയിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഓക്കെ, മാഷാല്ല. പിന്നെ റേഡിയോ കേൾക്കാറുണ്ടോ? എന്താണ് കേൾക്കാറുള്ളത്? ഹിഫ്ളുൽ ഖുർആൻ കേൾക്കാറുണ്ട്. വേറെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ടാവും
1: അല്ലേ?
0: ഈ മദ്രസ കേൾക്കാറുണ്ട്. ഓക്കെ, മാഷാല്ല. അപ്പോൾ പ്രോഗ്രാമിലൊക്കെ കേൾക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഖുർആനൊക്കെ നല്ല ഇഷ്ടമാണ് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ സൂറത്തുൽ ആയല മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും മൂന്ന് ചോദ്യങ്ങളാണ് അസ്ലമിനോടുള്ളത്. ഓക്കെ, നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറയണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, സുമ്മ കല്ല സൗഫ തഅലമൂൻ. ഓക്കെ, മാഷാല്ലാ. സൂറത്ത് തകാസുറിലെ ആയത്തുകളായിരുന്നു ആദ്യത്തെ ചോദ്യത്തിന്. അസ്ലം മോന് നന്നായി ശ്രദ്ധിച്ച് ഉത്തരം പറഞ്ഞു. ഒന്ന് മോന് ഫോണൊന്ന് അടുത്ത് വെച്ചേ. ഓക്കെ, അപ്പൊ മോന് ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, ഓദ്യ സമയത്ത് ആദ്യം എന്തോ ഒന്ന് പോയല്ലോ എങ്ങോട്ടോ, അതേതായിരുന്നു? ഓദ്യ സമയത്ത് ആദ്യം ഓദ്യപ്പോ എന്തോ അങ്ങനെ തെറ്റാൻ വേണ്ടി തോന്നിയോ? എന്തായിരുന്നു അത്? അതേതായിരുന്നു ആയത്ത്? അനിൽ. അതേ സുഹൃത്തിലാണ്. അയത്തും അല്ലേ? ആ, അപ്പൊ വലിയ സുഹൃത്തുക്കളൊക്കെ മോന് പഠിക്കുന്നുണ്ട്. മോന് ഹിഫ്ദ് പഠിക്കുന്നുണ്ടോ? ആ, എത്ര ജുസ് വരെ പഠിച്ചു? എത്ര? ആ, മാഷാല്ലാ. അപ്പൊ കുറെ സുഹൃത്തുക്കൾ അറിയാലേ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഉത്തരാണ് ശരിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. അസ്ലം മോൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അസ്ലം മോനോടുള്ള രണ്ടാമത്തെ ചോദ്യം.

ഓക്കേ, ഉത്തരം ശരിയാണ് മോൻ. അസ്ലം മോൻ, ഉത്തരം ശരിയാണ്. ഇനി അവസാനത്തെ ചോദ്യം, ഇതിനുകൂടി ഉത്തരം പറഞ്ഞാൽ മോൻക്ക് സന്തോഷമാകുന്ന നല്ലൊരു സമ്മാനം പീസ് റേഡിയോ നൽകും ഇൻഷാ അല്ലാ. അപ്പോൾ മോന് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റെഡി അല്ലേ? ഓക്കേ.

0: قدمت لحياتي يوم عيد الله يعذب ولاده
1: ഓക്കേ,
0: واحد.
1: മാഷാ അല്ലാ മാഷാ അല്ലാ. അസ്ലമോൻ സ്കൂൾ ഓഫ് ഖുർആനിലൊക്കെ പഠിക്കുന്ന അസ്ലമോന് നന്നായി ഖുർആൻ പഠിക്കുന്നുണ്ടല്ലേ. ഓക്കേ, ഇപ്പം മോന് നല്ല ഉച്ചത്തിൽ ഓതി നന്നായി സ്ലോല് ഓതി പഠിക്കണം കേട്ടോ. ഓക്കേ, അപ്പോൾ നല്ല ഓത്താണ്, നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം നൽകി ഇപ്പം മോനിക്ക് പീസ് റേഡിയോ നൽകുന്ന നല്ലൊരു സമ്മാനം കിട്ടുന്നതാണ് ഇൻഷാ അല്ലാ. സന്തോഷമായോ? ഓക്കേ, സന്തോഷമായില്ലേ.

0: ഇൻഷാല്ല. അപ്പോൾ സന്തോഷമായ കാര്യം പീസ് റേഡിയോയിലേക്ക് വിളിച്ചതും ടെലികിസിന് ഉത്തരം പറഞ്ഞതൊക്കെ കൂട്ടുകാരോടും എല്ലാവരോടും പറയണം കേട്ടോ. ഇൻഷാല്ല ഇനിയും ടെലികിസിലേക്ക് വിളിക്കുക. ഇതുപോലെയുള്ള ഖുർആൻ കിസിലേക്കും അതുപോലെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ ഇൻഷാല്ല. കാടാമ്പുഴയിൽ നിന്നും അസ്ലം എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരനായ കൂട്ടുകാരനാണ് നമ്മോടൊപ്പം ചേർന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ് പീസ് റേഡിയോ നൽകുന്ന മനോഹരമായ സമ്മാനത്തിന് അർഹയായിരിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും കൊച്ചു കൂട്ടുകാരന് അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെല്ലാവരും വരും എപ്പിസോഡുകളിൽ ടെലികിസിൽ പങ്കെടുക്കാനായി നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻഷാല്ലാ ഇന്നത്തെ അടുത്ത കോളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷബാഹ് സാലിം. മാഷാല്ലാ. ഷബാഹ് സാലിം എവിടുന്നാണ്? യു എസ് എ എന്നാണ്. മാഷാല്ലാ. ഇപ്പൊ യു എസ് എയിൽ നിന്നും ഷബാഹ് സാലിം വിളിക്കുന്നത്. ഷബാഹ് സാലിമിന്റെ ഇവിടെ നാട്ടിലെവിടെയാണ്? തൃശൂർ ചന്ദ്രാപ്പിന്നി. ആ ചന്ദ്രാപ്പിന്നി അല്ലേ. ഓക്കെ. മോൻ എന്താ പഠിക്കണേ? എന്താണ് പഠിക്കുന്നത്? അവിടെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിലാണ്. എല്ലാവരും അവിടെയാണ്? വീട്ടിലെ ഉമ്മയും വാപ്പയും എല്ലാവരും അവിടെയാണോ? യു എസ് എയിലാണോ? ഓക്കെ. പീസ് ഖുർആൻ റേഡിയോയിലെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ടോ? ഏത് പ്രോഗ്രാമാണ് മോനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്നും കേൾക്കുന്നത്? അന്നൂറ്. മാഷാല്ലാ. അപ്പോൾ ഖുർആന്റെ പഠനവും അർത്ഥമൊക്കെ പഠിക്കണ്ടാവും അല്ലേ. മാഷാല്ലാ. ഓക്കെ ഇൻഷാല്ലാ. മോനിക്ക് ചോദിക്കേണ്ട ഭാഗങ്ങൾ എവിടുന്നാന്ന് അറിയാം? സൂറത്തുല്ല മുതൽ സൂറത്തുന്നാസ് വരെ. ഓക്കെ ഓക്കെ. എന്നാൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഷബാഹ്, ഫോണ് കുറച്ച് അടുത്ത് വെച്ച് ഉച്ചത്തിൽ പറയണം കേട്ടോ. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, യതീമ ദാ മഖ്റബ.
1: ഔ മിസ്കീനു ദാ മത്രബ. ثم كان من الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون.
0: ثم كان من الذين آمنوا وتواصوا بالصبر
1: وتواصوا بالمرحمة.
0: ما شاء الله. عليهم
1: نار مؤصدة.
0: أولئك أصحاب الميمنة. ഓക്കെ മാഷാല്ലാ. ബാക്കി ഞാൻ ഓതിയെ ബാക്കി മോൻ ഓതിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമാണ്. അപ്പോൾ ഷബാഹ് മോൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് നന്നായി കേട്ട് ഉത്തരം പറയണം. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഫജഅലഹു ഗുസാ അൻ അഹ്വ.
1: സനുഖ്രിഉക ഫലാ തൻസ ഇല്ലാ മാ ശാ അല്ലാഹ് إنه يعلم الجهر وما يخفى وليسرك لليسرى فذكر إن نفعت الذكرى.
0: اوكي شباه مون ഉത്തരം ശരിയാണ്. ശബാഹ് മോൻ ഉത്തരം ശരിയാണ്. അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമാണ്. ഇനി ശബാഹ് മോനോടുള്ള അവസാനത്തെ ചോദ്യം കേൾക്കുന്നുണ്ടോ? ആ കുറച്ച് ശബ്ദത്തിൽ ഒന്ന് ഫോണൊക്കെ അടുത്ത് വെച്ച് ഉഷാറായി പറയണം. ഓക്കെ.
1: أَلَمْ يَجِدْكَ يَتِيمًا فَآوَى وَوَجَدَكَ ضَالًّا فَهَدَى وَوَجَدَكَ عَائِلًا فَأَغْنَى فَأَمَّا الْيَتِيمَ وَلَا تَقْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْهَرْ وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ.
0: ما شاء الله. من سورة الشرح لآيات الآن جودي جد فمونامت جوديتنا مترم برنيو. പിന്നെ ഖുർആനൊക്കെ നന്നായി പഠിക്കണം. ഖുർആനേ ഷബാഹ് മോൻ, ഹലോ.
1: ഹലോ.
0: ഖുർആനൊക്കെ നന്നായി പഠിക്കണം, പിന്നെ തെറ്റുകൂടാതെ ശ്രദ്ധിച്ച് നന്നായി പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോൾ മൂന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറഞ്ഞു. മോൻ എന്ന നാട്ടിൽ നിന്ന് പോയത് അങ്ങോട്ട്? രണ്ട് മാസം മുമ്പ്. ഇനി എന്നാ തിരിച്ചു വരിക? രണ്ടു മാസം കഴിഞ്ഞാൽ ഇനി വരും അല്ലേ. ഓക്കെ. മോന് അവിടെ തന്നെയാണ് നിൽക്കാറുള്ളത്? പഠിക്കണ അവിടെ തന്നെയാണ്? ഓക്കെ ഓക്കെ, മാഷാല്ലാ. അപ്പോൾ മോനിക്ക് മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. അപ്പം അതുകൊണ്ട് പീസ് റേഡിയോ നൽകുന്ന സുന്ദരമായ സമ്മാനം ലഭിക്കുന്നതാണ്. പീസ് റേഡിയോയുടെ പ്രോഗ്രാമുകളൊക്കെ മോന് കേൾക്കണം, കൂട്ടുകാരോടൊക്കെ കേൾക്കാൻ പറയണം. ഓക്കെ, ഇൻഷാല്ലാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യു എസിൽ നിന്നും സബാഹ് സാലിം എന്ന അഞ്ചാം ക്ലാസ്സുകാരനാണ് നമ്മോടൊപ്പം ടെലിക്വിസിൽ ചേർന്നത്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് സമ്മാനത്തിനർഹനായിരിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ, പീസ് റേഡിയോ ടെലിക്വിസിലേക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമ്മളെല്ലാവരും വിളിച്ച് ഉത്തരം പറഞ്ഞ് സമ്മാനം നേടണം. ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും അതിന് കഴിയും. ഇന്നത്തെ അവസാനത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: ആരാണ് വിളിക്കുന്നത്?
2: തൻഹ.
0: തൻഹ. തൻഹ മോൾ എവിടുന്ന വിളിക്കുന്നേ? അലനല്ലൂർ. മാഷാല്ലാ. തൻഹ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? മൂന്നാം ക്ലാസ്സിലാണ്. ആദ്യമായിട്ടാണ് വിളിക്കുന്നേ?
2: അല്ല, മൂന്നാം പ്രാവശ്യം.
0: മൂന്നാമത്തെ പ്രാവശ്യം. അപ്പൊ മുമ്പ് സമ്മാനം കിട്ടിയിട്ടുണ്ടാകും, ഉണ്ടോ? മാഷാല്ലാ. അപ്പൊ കിട്ടിയ സന്തോഷത്തിന് ഇനിയും കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ട്. ഓക്കെ. ടെലിഗിസ് കേൾക്കാറുണ്ടോ? വേറെ ഏത് പ്രോഗ്രാമാണ് കേൾക്കാറുള്ളത്? പൂമരത്തണലിൽ. പിന്നെ കഴിഞ്ഞ സമ്മാനം കിട്ടിയ സമയത്ത് കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നോ? ഓക്കെ. അപ്പൊ അവരൊക്കെ എന്താണ് പറഞ്ഞത്? മാഷാല്ലാ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ മോൾക്ക് സന്തോഷമായി. ഇനിയും സമ്മാനം കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാണ്. ഇൻഷാല്ലാ കിട്ടും അല്ലേ. ഓക്കെ. എന്നാ ഒന്നാമത്തെ ചോദ്യം.

0: فلا تقهر، وأما السائل فلا تنهر، وأما بنعمة ربك فحدث.
1: ما شاء الله മൻഹമോൾ, ഉത്തരം ശരിയാണ്. മോളുടെ ഒത്ത് നല്ല രസമുണ്ട് കേൾക്കാൻ, നല്ല നീട്ടി മണിച്ച് നല്ല നല്ല ഒത്താണ് കേട്ടോ.
0: ഇപ്പൊ
1: മോള് നന്നായി ഖുർആൻ പഠിക്കുന്നുണ്ട് അല്ലേ? എവിടുന്ന പഠിക്കുന്നേ? അടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ഖുർആൻ ഹിഫ്ള് ഏതുവരെയൊക്കെ പഠിച്ചിട്ടുണ്ട്? നാസിയാത്ത് വരെ പഠിച്ചിട്ടുണ്ട്. മാഷാല്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷാല്ല, ഫുള്ള് പഠിക്കണം കേട്ടോ. മോൾക്ക് നന്നായി ഓതാൻ അറിയും. ഓത്തൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇൻഷാല്ല, രണ്ടാമത്തെ ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. ലസ്ത അലൈഹിം ബിമുസൈത്വിർ. മാഷാല്ലാ, നല്ല ഓത്താണ് മൻഹമോളുടെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മോളോ, മൻഹമോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ
0: ഓത്ത്.
1: പിന്നെ ഇനി അവസാനത്തെ ചോദ്യം, സമ്മാനം കിട്ടാനുള്ള ചോദ്യം. ഞാൻ ചോദിച്ചെന്തായാലും മൻഹമോൾ ഉത്തരം പറയുന്നു എനിക്കറിയാം. കിട്ടുമല്ലേ? ഓക്കെ, ചോദിക്കട്ടെ.

0: ضحاها ونفس وما سواها فألهمها
1: ഓക്കെ ഓക്കെ, മൻഹമോൾ മൻഹമോൾ മൻഹമോളെ സന്തോഷമായി. മോളുടെ ഓത്തിൽ വൽ അർദി വമാ തൊഹാഹാ, ഹാവും ഹാ ഒക്കെ നല്ല ഇഷ്ടമായി. അങ്ങനെ തന്നെ നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പം മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. മൻഹമോൾക്ക് വീണ്ടും സന്തോഷമായി, സമ്മാനം ലഭിക്കും ഇൻഷാല്ലാ. പക്ഷേ സന്തോഷിച്ച വകയിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് തിരിച്ച് സന്തോഷിക്കാൻ മോൾ ഒന്നുകൂടി തരണം. ഇപ്പോൾ ഖുറാനൊക്കെ നന്നായി ഓതി തന്നു, അതിൽ സന്തോഷമായി. ഇനി പാട്ടോ കഥയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം മോളെ, മോൾക്ക് ഇഷ്ടമല്ലത് കേട്ടോ.

0: جبارا سبحان ارحم إلهي أجر الصلاه واغفر ذنوبي يا رحمن ارحم إلهي أجر الصلاه واغفر ذنوبي يا رحمن.
1: اوكي تنهمول തെൻഹമോൾ, സന്തോഷായി. നല്ല നല്ല പാട്ട്, എനിക്ക് നല്ല സന്തോഷമായി. മോൾക്ക് നന്നായി പഠിക്കാനും പാട്ടുപാടാനും ഒക്കത്തിനും അല്ലാഹു ഇനിയും നന്നായി കഴിവ് നൽകട്ടെ.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
3: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
4: അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമീം മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീം, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവർ. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ഖ എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവിൻ വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവിൻ വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവിൻ വനുഫൂർ. ഉതുവിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവിൻ വനുഫൂർ
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശ്രദ്ധ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുക്കിബൻ അല വജിഹിഹി, മുക്കിബൻ അല തൻവീനു ശേഷം അയൻ, മുക്കിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുക്കിബന്നല എന്നല്ല, മുക്കിബൻ അല അല വജിഹിഹി അഹ്ദ. ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സിൽ പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹിഹി അഹ്ദ, അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയിൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം, അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: ഈം സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പീസ് റേഡിയോ 500 പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 35. എന്താണ് ഹൈത്ത്? എന്താണ് ഫജർ? നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി ഹഖ ഹംദി, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഅം അലാ അബ്ദിക വനബിയ്ക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, 500 തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനത്തിൽ فالآن باشروهن وابتغوا ما كتب الله لكم എന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. അതിന്റെ തുടർച്ചയിൽ وكلوا واشربوا حتى يتبين لكم الخيط الابيض من الخيط الاسود من الفجر എന്ന ഭാഗമാണ് ഇന്ന് തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. وكلوا നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക, واشربوا നിങ്ങൾ പാനം ചെയ്യുകയും ചെയ്യുക, ഹത്ത യതബയ്യന ലകും നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. അൽ ഖൈത്തുൽ അബിയദു, വെളുത്ത ഖൈത്ത്, നൂൽ അല്ലെങ്കിൽ ഇഴ. മിനൽ ഖൈത്തിൽ അസ്വദ്, കറുത്ത നൂലിൽ നിന്ന് അല്ലെങ്കിൽ ഇഴയിൽ നിന്ന്. വെളുത്ത ഇഴ എന്ന് പറഞ്ഞാൽ മിനൽ ഫജർ, ഉദ്ദേശം ഫജറാണ്, അല്ലെങ്കിൽ ഫജറിൽ നിന്ന് ഇത് വ്യക്തമാകുന്നത് വരെ എന്നാണ്. നമുക്ക് ഈ ആയത്തിൻ്റെ ഓരോ പ്രയോഗങ്ങളും പഠിക്കാം. അതിലുള്ള മസലകളും വിഷയങ്ങളും പഠിക്കുന്നതോടൊപ്പം രണ്ട് വിഷയങ്ങൾ ഈ ആയത്തിൻ്റെ അവതീർണതയ്ക്ക് കാരണീഭവിച്ചിട്ടുണ്ട്. തഫ്സീറുകളിൽ കാണാം രണ്ട് നാസിലത്ത്, രണ്ട് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അത് ഒന്ന് ഉമറുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ കഅബ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് ഖൈസ് എന്നവരുമായി ബന്ധപ്പെട്ടത്. ചരിത്രം നമ്മൾ പഠിച്ചു പോയതാണ്. ഉമർ, കഅബ് എന്നിവരുമായി ബന്ധപ്പെട്ട് ഭാര്യമാരെ പ്രാപിക്കുന്ന വിഷയം നോമ്പിൻ്റെ രാവിൽ, അതാണ് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം, പാടില്ല എന്ന് മനസ്സിലാക്കിയതിൽ തിന്നലുണ്ട് കുടിക്കലുണ്ട് ഭാര്യ ഭർത്തൃ സംസർഗം. അപ്പോൾ അതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം ആ വിഷയം പറഞ്ഞത്, ഫൽ ആന ബാഷിറൂഹുൻ എന്ന്. നോമ്പിൻ്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിക്കൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചു. ഖൈസ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട വിഷയം ഭാര്യയോട് ഭക്ഷണം ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഭാര്യ ഭക്ഷണം ചൂടാക്കി എടുക്കാൻ വേണ്ടി പോയ സമയം അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് അവസരം ഇല്ലാതെ വന്ന വിഷയം. ഈ രണ്ട് നാസിലത്ത് കാരണങ്ങളിൽ താരതമ്യേന ഗൗരവം കുറഞ്ഞ വിഷയം ഈ ഭക്ഷണ പാനീയത്തിൻ്റെ വിഷയമാണ്. അതാണ് അത് പിന്നീട് പറയാം പരാമർശമായത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വകുലു വശ്റബു, നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക, ഹത്ത യതബയ്യന ലകും അൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജർ. ഹത്ത എന്ന് പറഞ്ഞാൽ ഹത്തലിൽ ഗായ എന്ന് പറയും, ഇല എന്ന അർത്ഥത്തിലേക്ക്. യതബയ്യന ലകും, നിങ്ങൾക്ക് യതബയ്യൻ എന്ന് പറഞ്ഞാൽ യബ്ഹറു ബുഹൂറൻ ജലിയൻ, നന്നായി പ്രകടമാകുന്നത് വരെ, വ്യക്തമാകുന്നത് വരെ. എന്ത് അൽ ഖൈത്തുൽ അബിയദ്, എന്താടി അൽ ഖൈത്തുൽ അബിയദ്? അതാണ് പ്രകടമാകേണ്ടത്. ഏതിൽ നിന്ന്? മിനൽ ഖൈത്തുൽ അസ്വദ്, അൽ ഖൈത്തുൽ അസ്വദിൽ നിന്ന്. അപ്പോൾ എന്താണ് ഈ അൽ ഖൈത്തുൽ അസ്വദ്? അതിനിടയിൽ ഒരു മിൻ വന്നു, നമുക്കിവിടെ വേറൊരു മിന്നുണ്ട്, രണ്ടും പഠിക്കേണ്ടതാണ്. ഇവിടെ മിൻ ഇബ്തിദാ ഇൽ ഖായ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അൽ ഖൈത്തുൽ അസ്വദിൽ നിന്ന് അൽ ഖൈത്തുൽ അബിയദ് വ്യക്തമാവുക എന്നുള്ളതാണ്. ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അൽ ഖൈത്ത് എന്ന് പറഞ്ഞെങ്കിൽ നൂലിന് പറയും, ഇഴക്ക് പറയും. അൽ അബിയദ് വെളുപ്പ്, അൽ അസ്വദ് കുറുപ്പ്. ഇതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയത് ഹദീസുകളിൽ കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദി ഇബ്നു ഹാതിം അത്തായി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ, ഏതായത്തിറങ്ങിയപ്പോൾ, ഹത്ത യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ തിരുസവിധത്തിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, യാ റസൂലല്ലാഹ്, ഇന്നി അജ്അലു തഹ്ത വിസാദതി ഇഖാലൈനി ഇഖാലൻ അബിയദ വ ഇഖാലൻ അസ്വദ ആരിഫുൽ ലൈല മിനൻ നഹാർ. തിരുദൂതരെ, ഞാൻ എൻ്റെ തലയിണക്ക് ചുവട്ടിൽ രണ്ട് ഇഖാലുകൾ വെക്കും. ഇഖാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെടഞ്ഞുണ്ടാക്കിയ തിരിച്ചുണ്ടാക്കിയ കയർ, കെട്ടാൻ ഉപയോഗിക്കുന്ന കയർ. ഇനി അജ്അലു തഹ്ത വിസാദതി ഇഖാലൈൻ, ഞാൻ എൻ്റെ തലയിണക്ക് ചുവട്ടിൽ രണ്ട് ഇഖാലുകൾ വെക്കും. ഒന്ന് ഇഖാലൻ അബിയദ വെളുത്ത കയർ, വ ഇഖാലൻ അസ്വദ കറുത്ത കയർ. എന്തിനാണ് വെക്കുന്നത്? ആരിഫുൽ ലൈല മിനൻ നഹാർ, രാവിലെ നിന്ന് പകലിനെ തിരിച്ചറിയാൻ. എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ രണ്ടും ഒരുപോലെ ആയിരിക്കും, തിരിച്ചറിയാൻ കഴിയില്ല. പകലുദിച്ച് ഫജറുദിച്ച് വെട്ടം പരന്ന് നോക്കിയിട്ടില്ലെങ്കിൽ വെളുത്തതും കറുത്തതും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് എനിക്ക് ഫജറായി, നോമ്പ് തുടങ്ങാൻ സമയമായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. കാരണം അൽ ഹൈത്തുൽ അബിയദ് എന്ന് പറഞ്ഞാൽ വെളുത്ത ഇഴ നൂൽ, അതേപോലെ തന്നെ അൽ ഹൈത്തുൽ അസ്വദ് എന്ന് പറഞ്ഞെങ്കിൽ കറുത്ത നൂൽ ഇഴ എന്നാണ്. അപ്പോൾ അദ്ദേഹം രാത്രി കഴിഞ്ഞ് പകൽ ഫജർ ഉദിച്ചാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് താല്പര്യം, സമയമറിയാനുള്ള അദ്ദേഹത്തിന് ആ വ്യഗ്രത, അതിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന വിസാദത്തക്കൽ അരീദുൻ, തീർച്ചയായും താങ്കളുടെ തലയിണ വളരെ വീതിയുള്ളത് തന്നെ, വിശാലം തന്നെ എന്ന് പറഞ്ഞു എന്നാണ്. ഇന്നക്കല അരീദുൽ ഖഫ എന്ന് പറഞ്ഞു എന്നാണ്. താങ്കൾ ഖഫ, ഖഫ എന്ന് പറഞ്ഞാൽ തലയുടെ ഈ പിറകു വശം, അത് വീതി കൂടിയ ആൾ തന്നെ എന്ന് പറഞ്ഞു എന്നാണ്. അത് വീതി കൂടിയ ആൾക്ക് വീതിയുള്ള തലയിണ വേണമല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തമാശപൂർവ്വം പറഞ്ഞു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഹുവ സവാദുൽ ലൈലി വ ബയാദുൻ നഹാർ. അല്ലാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ച അൽ ഹൈത്തുൽ അബിയദ് വെളുത്ത ഇഴ കയർ അല്ലെങ്കിൽ നൂൽ എന്ന് പറഞ്ഞാൽ അത് ബയാദുൻ നഹാർ, പകലിൻ്റെ വെട്ടമാണ്, പകലിൻ്റെ വെളിച്ചമാണ്. അൽ ഹൈത്തുൽ അസ്വദ് എന്ന് പറഞ്ഞെങ്കിൽ സവാദുൽ ലൈൽ, രാവിൻ്റെ ഇരുട്ടാണ്, കാളിമയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുത്ത നൂൽ ഇഴ എന്നോ കറുത്ത നൂൽ ഇഴ എന്നോ അല്ല. പിന്നെയോ അല്ലാഹു ഉദ്ദേശിക്കുന്നത് സവാദുൽ ലൈലും ബയാദുൻ നഹാറുമാണ്, ഇന്നമാഹു അത് മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു എന്നാണ്. എന്തിനാണ് അദ്ദേഹത്തോട് ഇന്ന വിസാദത്തക്കല അരിയുന്നു എന്ന് പറഞ്ഞത്? താങ്കളുടെ തലയിണ വിശാലം തന്നെ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ താങ്കൾ അരീദുൽ ഖഫ, തല വലിപ്പം വിശാലമുള്ള തലയുള്ള ആളാണ്, അതുകൊണ്ട് താങ്കൾക്ക് വിശാലമായ തലയിണ വേണം എന്ന് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇവിടെ ഉദ്ദേശം പകലിൻ്റെ വെട്ടവും രാവിൻ്റെ ഇരുട്ടുമാണ് എങ്കിൽ, അതാണ് താങ്കൾ താങ്കളുടെ തലയിണയുടെ ചുവട്ടിൽ വെക്കുന്നത് എങ്കിൽ അതിന് വലിയ തലയിണ വേണം. കാരണം ഒരു പകൽ അതുപോലെ ഒരു രാവ് ഇതിനെ കൊണ്ടുവന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ തലയിണ പോരാ, വലിയ തലയിണ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തമാശിച്ച് പറഞ്ഞു എന്നാണ്. അതാണ് അണ്ണ അവിടെ ഇന്ന വിസാദത്തക്കല അരീദുൻ, ഇന്ന കല അരീദുൽ ഖഫ എന്ന് പറഞ്ഞു എന്നതിൻ്റെയൊക്കെ ഉദ്ദേശം. ഏതായാലും നമ്മുടെ വിഷയം, ഹത്ത യതബയ്യനലക്കും, നിങ്ങൾക്ക് നന്നായി വ്യക്തമാകുന്നത് വരെ, പ്രകടമാകുന്നത് വരെ, അൽ ഹൈത്തുൽ അബിയദു പകലിൻ്റെ വെട്ടം, മിൻ അൽ ഹൈത്തുൽ അസ്വദി രാവിൻ്റെ ഇരുട്ടിൽ നിന്ന്, മിൻ അൽ ഫജർ ഫജറിൽ നിന്നുള്ള, എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ തുടക്കത്തിൽ നിന്നുള്ള, ഫജറായി അതിൻ്റെ തുടക്ക സമയം, അതാണ് മിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബഈദിന് എന്ന് പറഞ്ഞവർ അതിന് പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇവിടെ മിൻ എന്നുള്ളത് ബയാനിയയാണ് എന്ന് പറഞ്ഞാൽ അൽ ഫജർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അൽ ഹൈത്തുൽ അബിയദ് എന്നാണ്. ഹത്ത യതബയ്യന ലകുമുൽ ഹൈത്തുൽ അബിയദ്, ഹൈത്തുൽ അബിയദ് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, അഥവാ മിൻ അൽ ഫജർ എന്ന് പറഞ്ഞാൽ അൽ ഹൈത്തുൽ അബിയദ് കൊണ്ട് ഉദ്ദേശം ഫജർ, ഫജർ നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. അപ്പോൾ അൽ ഹൈത്തുൽ അബിയദിൻ്റെ ബയാൻ വ്യക്തതയാണ് ഇവിടെ അൽ ഫജർ എന്നുള്ളത്. എന്നാൽ ഇവിടെ അൽ ഹൈത്തുൽ അസ്വദ് എന്നതിനെ ഇങ്ങനെ വ്യക്തമാക്കിയില്ല. അൽ ഹൈത്തുൽ അബിയദ് എന്നത് മിൻ അൽ ഫജർ, ഫജറാകുന്നു. അൽ ഹൈത്തുൽ അസ്വദ് നമ്മൾ പറഞ്ഞത് എന്താണ്? സവാദുൽ ലൈൽ, രാവിൻ്റെ ഇരുട്ടാണ്. അപ്പോൾ അവിടെ മിൻ അൽ ലൈൽ, അൽ ഹൈത്തുൽ അസ്വദ് അത് ലൈലാണ്, രാത്രിയാണ് എന്ന് പറഞ്ഞില്ല. അത് അറബി ഭാഷയുടെ ഒരു സൗന്ദര്യമാണ്. അൽ ഹൈത്തുൽ അബിയദു അതുകൊണ്ട് ഉദ്ദേശം അൽ ഫജർ എന്ന് പറഞ്ഞാൽ, പിന്നെ അൽ ഹൈത്തുൽ അസ്വദ് അത് രാവാണെന്ന് പറയേണ്ടതില്ല, പറയാതെ തന്നെ അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ അൽ ഹൈത്തുൽ അസ്വദ് എന്നതിന് ബയാൻ രാവാണെന്നുള്ള വിവരണം പരാമർഷ്ടം ആവാതിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഈ ആയത്തിൽ വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദനീയമാക്കി ഇളവനുവദിച്ച് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പറഞ്ഞു. അതിനു മുമ്പ് ഫൽ ആന ബാശിറൂഹുൻ മുബാശറ ഭാര്യമാരെ പ്രാപിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് ഏതുവരേക്കും ഹത്ത യതബയ്യനലക്കും ഇലാ ഐ യതബയ്യനലക്കും നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരേക്കും. അൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജർ. ഇവിടെ അൽ ഫജർ എന്താണ് ഉദ്ദേശം? ഫജർ രണ്ടുണ്ട്, രണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഫജറു ഫജറാനി, ഫജർ രണ്ട് ഫജറുകളാണ്. ഫജറ എന്ന പദം അറിയിക്കുന്നത് പിളർത്തുക എന്നുള്ളതാണ്. പുലർച്ചയിൽ ചക്രവാളം ഇരുണ്ട് കറുത്ത് കാളിമയിലായിരിക്കും. ആ കറുപ്പിനെ പിളർത്തിയാണ് പകലിൻ്റെ വെട്ടം വരുന്നത്. അപ്പോൾ കറുപ്പിനെ ഇരുട്ടിൻ്റെ കാളിമയെ പിളർത്തി ആ സമയം വെട്ടം വരുന്നത് കാരണത്താലാണ് ഫജർ എന്ന് പറയപ്പെട്ടത്. പക്ഷേ ഈ ഫജർ രണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൽ ഫജറു ഫജറാൻ, എന്നിട്ട് ഒരു ഫജറിനെ കുറിച്ച് പറഞ്ഞു. ഫജറുൻ തഹ്റുമു ഫീഹി സല, അതിൽ നിസ്കാരം, സുബഹി നിസ്കാരം, അത് ഹറാമാകുന്നു. വയഹില്ലു ഫീഹി ത്വാം, അതിൽ ത്വാം ഹലാലാകുന്നു. എന്താ പറഞ്ഞത്? രണ്ട് ഫജറുണ്ട്, അതിൽ ഒരു ഫജർ, അതിൽ ഫജർ നിസ്കാരം, സുബഹി നിസ്കാരം ഹറാമാണ്. കാരണം എന്താ? സുബഹി നിസ്കാരത്തിന് ഫജറായിട്ടുണ്ട്, ഈ ഫജറായിട്ടുണ്ട്, പക്ഷേ നിസ്കരിക്കാനുള്ള ഫജറായിട്ടില്ല, ടൈമായിട്ടില്ല. അപ്പോൾ സുബഹി നിസ്കാരം ആ സമയത്ത് ഹറാമാണ്. വഫജറുൻ, പിന്നെ വയഹില്ലു ഫീഹി താം, താം അതിൽ അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ, നോമ്പെടുക്കുന്നവർക്ക് ഈ ഫജറായി എന്നതിൽക്ക് നോമ്പ് തുടങ്ങാൻ സമയമായിട്ടില്ല, ഭക്ഷണം വിളങ്ങാൻ സമയമായിട്ടില്ല, ഫജറായിട്ടുണ്ട്, പക്ഷേ ഭക്ഷണം ഈ ഫജറിൽ അനുവദനീയമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഭക്ഷണം ഹലാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, വ ഫജറുൻ യഹ്റുമു ഫീഹി താം വ തഹില്ലു ഫീഹി സലാ. ഇനി രണ്ടാമതൊരു ഫജറുണ്ട്, ആ ഫജർ അവിടെ യഹ്റുമു ഫീഹി താം, താം ഹറാമാണ്, ഭക്ഷണം ഹറാമാണ്. എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവർക്ക് ഈ ഫജർ മുതൽ, രണ്ടാമത് പറയപ്പെട്ട ഈ ഫജർ മുതൽ ഇനി ഭക്ഷണം ഹറാമാണ്. വ തഹില്ലു ഫീഹി സലാ, നിസ്കാരം അനുവദനീയമാകും, നിസ്കാരം അനുവദനീയമാകും. ഇങ്ങനെ രണ്ട് ഫജറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഅമ്മൽ ഫജ്റുൽ ലദി യകൂനു കദനബി സിർഹാൻ വഹുവൽ കാദിബു യദ്ഹബു തൂലൻ വലാ യദ്ഹബു അർദൻ. വിശദീകരിക്കണം. അമ്മൽ ഫജ്റുൽ ലദി യകൂനു കദനബി സിർഹാൻ, ചെന്നായയുടെ വാല് പോലുള്ള ഫജർ. വഹുവൽ കാദിബ്, ഈ ഫജർ, ഒന്നാമത്തെ ഫജർ ഉണ്ടല്ലോ, ഇതാണ് അൽ ഫജറുൽ ഖാദിബ് എന്ന് പറയും. അതിനെ ഖാദിബ് എന്ന് പറഞ്ഞാൽ വ്യാജം, കളവ്, കള്ള ഫജർ. ഈ ഫജറാണ് അൽ ഖാദിബ്. അത് യദ്ഹബു തൂലൻ വല യദ്ഹബു അർദൻ, അത് കിഴക്കൻ ചക്രവാളത്തിൽ ആ ഫജറുണ്ടല്ലോ, ആ വെട്ടം, പ്രകാശം, ഇരുട്ടിനെ പുലർത്തുന്ന ആ വെട്ടം, അത് യദ്ഹബു തൂലൻ, നീളത്തിൽ പോകും. വല യദ്ഹബു അർദൻ, അത് വീതിയിൽ പോകില്ല. എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ ഉദയം നടക്കുമ്പോൾ തുടക്കത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ നീളത്തിലായിരിക്കും ആ വട്ടം പോവുക, നീളത്തിൽ. അതാണ് ചെന്നായയുടെ വാല് പോലെ നീളത്തിൽ എന്ന് പറഞ്ഞത്. അത് നീളത്തിൽ അവിടെ പോയാലും അത് നോക്കുന്നവൻ്റെയും ആ ഫജറിൻ്റെയും ഇടയിൽ ഇരുട്ടുണ്ടാവും. കാരണം എന്താ? ആ വട്ടം നീളത്തിലേ പോയിട്ടുള്ളൂ, ഇങ്ങനെ പരന്നിട്ടുണ്ടാവില്ല, പരന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഇരുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കിഴക്കിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഫജറുണ്ട്, വെട്ടുണ്ട്. പക്ഷേ അതിൻ്റെയും നമ്മുടെയും ഇടയിൽ പിന്നെയും ഇരുട്ടാണ്. കാരണം എന്താ? ആ വെട്ടം പരന്നിട്ടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അൽ ഫജ്റുൽ കാദിബ്. ഈ ഫജ്ർ ഉണ്ടായാൽ, വെട്ടമുണ്ടായാൽ നിസ്കാരം ഹറാമാണ്, സുബഹി നിസ്കാരം. കാരണം സുബഹി നിസ്കാരത്തിന് സമയമായിട്ടില്ല. നോമ്പ് വെൽക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. പല പണ്ഡിതന്മാരും, ഇമാം ഇബ്നു ഖുസൈമയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിൽ, ഈ ഹദീസ് ഇബ്നു അബ്ബാസിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാകിം മുസ്തദ്രക്കിൽ, ഇമാം ദാറഖുത്നി ഒക്കെ നിവേദനം ചെയ്താണ്. നിസ്കാരം സമയമാകുന്നതിന് മുമ്പ് അനുവദനീയമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഹദീസ്. ഒരു ഏതൊരു നിസ്കാരം ഉണ്ടല്ലോ, അഞ്ചു വക്ത നിസ്കാരം, സുബഹി, ബുഹുർ, അസർ, മഗ്രിബ്, ഇശ, അതിൻ്റെ ടൈമാകുന്നതിന് മുമ്പ് നിസ്കാരം അനുവദനീയമല്ല, അതിന് തെളിവാണ് ഈ ഹദീസ്. പല തെളിവുകളിലും ഒരു തെളിവ്. കാരണം എന്താണ്, ഇസ്ലാം സൽമാതങ്ങൾ പറയാണ് ഈ ഫജറിൽ തഹറുമു ഫീഹി സലാ നിസ്കാരം, സുബൈ നിസ്കാരം ഹറാമാകും എന്ന്. അപ്പോൾ അൽ ഫജറുൽ കാദിബ്, അൽ ഫജറുൽ അവ്വൽ എന്ന് പറയും, ഒന്നാം ഫജർ, കാദിബായ ഫജർ. അത് രാവിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കാം, അത് രാവിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടെ നോമ്പ് വെൽക്കുന്നവർക്ക് ഭക്ഷണം അള്ളാഹു പറഞ്ഞില്ലേ, ഭക്ഷണം കഴിച്ച് ഓളി പാനം ചെയ്ത് ഓളി എന്ന് പറഞ്ഞില്ലേ, അത് അനുവദനീയമാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യഹില്ലു ഫീഹി അത്താം, ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. അതാർക്ക്? നോമ്പ് ഉദ്ദേശിക്കുന്നവർക്ക്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി രണ്ടാമത്തെ ഫജറിനെ കുറിച്ച് പറയാണ്. അതെന്താ? വൽ ഫജറുൽ ആഖർ, മറ്റേ ഫജർ, രണ്ടാമത്തെ ഫജർ. അത് യദ്ഹബു അർദൻ ഫിൽ ഉഫുഖ്, അത് ചക്രവാളത്തിൽ, അത് വീതിയിൽ പോകും. വല യദ്ഹബു തൂലൻ, അത് നീളത്തിൽ പോകില്ല എന്ന് പറഞ്ഞാൽ, ആ ഫജർ വന്നാൽ, വെട്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെട്ടം അവിടേക്ക്, ഫജറിൽ ഉദിച്ച സ്ഥലത്തേക്ക്, ചക്രവാളത്തിലേക്ക് നോക്കുന്നവരുടെയും ആ സ്ഥാനത്തിൻ്റെയും ഇടയിൽ വെട്ടം, വെളിച്ചം പരന്നിരിക്കും. ഫൈനഹു യുഹല്ലു സലാ വ യുഹരിമു ത്വആം, ആ ഫജറാണ് നിസ്കാരത്തെ അനുവദിക്കുന്നത്, നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭക്ഷണം ഹറാമാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഇവിടെ ഹത്ത യതബയ്യന ലകുമൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജർ എന്ന് പറഞ്ഞു. അവിടെ ഫജറിൽ നിന്ന് അൽ ഖൈത്തുൽ അബിയദ്, പകലിൻ്റെ വെട്ടം, മിനൽ ഖൈത്തിൽ അസ്വദ്, രാവിൻ്റെ ഇരുട്ടിൽ നിന്ന് പ്രകടമാകുന്നത് വരെ, വ്യക്തമാകുന്നത് വരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. ആ ഫജർ ഏതാണ്? ആ ഫജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ട് നിലക്കുണ്ട്. ഒന്ന് അൽ ഫജറുൽ അവ്വൽ, മറ്റൊന്ന് ഫജറു അൽ ഫജറു സാനി, അല്ലെങ്കിൽ അൽ ഫജറുൽ അവ്വലിനെ അൽ ഫജറുൽ കാദിബ് എന്ന് പറയും, വ്യാജമായ ഫജർ. കാരണം എന്താ? അത് കണ്ട് ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? തെറ്റിദ്ധരിക്കും, ഫജറായി. ചിലർ നിസ്കരിക്കും, ചിലർ നോമ്പ് തുടങ്ങും, യഥാർത്ഥത്തിൽ ഫജറായിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ഫജർ അതാണ് അൽ ഫജറു സാനി, അല്ലെങ്കിൽ അൽ ഫജറു സാദിഖ്, സത്യമായുള്ള ഫജർ. കാരണം അതാണ് നിസ്കാരത്തെ അനുവദിക്കുന്നത്, നോമ്പുകാരന് ഭക്ഷണം വിളങ്ങാൻ കാരണീഭവിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വിഷയം. ഈ ഒരു ഭാഗം കുറേ മസ്അലകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. ഇനി ഇതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് സുമ്മ അതിമ്മു സിയാമ ഇലല്ലൈൽ. കർമ്മശാസ്ത്രപരമായ കുറേ മസ്അലകൾ അള്ളാഹുവിൽ നിന്നുള്ള ഈ പ്രയോഗങ്ങൾ ഉണർത്തുന്നുണ്ട്. അത് പഠിക്കൽ അനിവാര്യവുമാണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു മസ്അല ജവാസുൽ അക്കിലി വശുർബി വൽ ജിമാ ഫി ലയാലി സിയാം ഹത്ത യതബയ്യന അൽ ഫജ്ർ. ഫജ്ർ വ്യക്തമാകുന്നത് വരെ ഭക്ഷിക്കലും പാനം ചെയ്യലും ഭാര്യമാരെ സമീപിക്കലും അനുവദനീയമാകുന്നു. ഈ യതബയ്യൻ, തബയ്യുൻ, അത് വ്യക്തതയാണ് അറിയിക്കുന്നത്, സ്പഷ്ടതയാണ് അറിയിക്കുന്നത്. ബാന, അബാന, ഇസ്തബാന, തബയ്യന, പല ക്രിയകൾ ഒരേ ധാതുവിൽ നിന്ന് വിൽപ്പന്നമായി വന്നിട്ടുണ്ട്. വ്യക്തമാകുക, വ്യക്തമാക്കുക എന്നൊക്കെ അർത്ഥം. സകർമ്മക്രിയയായിട്ടും അകർമ്മക്രിയയായിട്ടും വന്ന നിലക്ക്. സഹൂർ, ഇടയത്തായം കഴിക്കുക എന്നത് പ്രതിഫലാർഹവും പുണ്യവും അനുഗ്രഹീതവുമാണ് എന്നത് ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഗവേഷണം നടത്തി മനനം ചെയ്തെടുത്തു. എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിൻ്റെ രാവിൽ ഭാര്യമാരോടടുക്കാൻ, ഭക്ഷണം കഴിക്കാൻ, പാനം ചെയ്യാൻ

0: അതവന് ഏറ്റവും അവൻ സുഹൂറ് കഴിക്കുമ്പോഴാണ് നേടാനാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ദാസന് കനിവ് ഉദ്ദേശിക്കുന്നു, കരുണ ഉദ്ദേശിക്കുന്നു, അലിവ് ഉദ്ദേശിക്കുന്നു. രാവ് പിന്നിട്ട് ഫജിറിനോടടുക്കുമ്പോൾ സഹൂർ കഴിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ച ആ അലിവും കനിവും അതാ ദാസന് കൂടുതൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. തഹീറുൽ സഹൂർ, സഹൂർ കഴിക്കൽ, പിന്തിപ്പിക്കൽ, അത് ഉത്തമമാണ്. നബിമാരുടെ ചര്യയാണ്, സ്വഭാവമാണ് എന്നൊക്കെ ചില അസറുകളിൽ കാണാം. തസഹറു ഫൈ നഫി സഹൂരി ബറക്കത്തുൻ, നിങ്ങൾ സഹൂർ കഴിക്കണം, സഹൂറിൽ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സഹൂർ സഹറിലെ ഭക്ഷണമാണ്. സഹർ എന്ന് പറഞ്ഞാൽ രാത്രി പിന്തി പിന്നിട്ട് ഫജറിനോടടുത്തുള്ള ടൈമാണ്. അപ്പോൾ ഈ സഹൂറിലുള്ള ഭക്ഷണം അത് അനുഗ്രഹീത ഭക്ഷണമാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. ആ ഭക്ഷണം കഴിക്കൽ രാവ് മുഴുവൻ അനുവദനീയമാണ്. പക്ഷേ അത് സഹൂറിലേക്ക്, ഫജറിന് തൊട്ടുമുമ്പുള്ള സമയത്തേക്ക് പിന്തിപ്പിക്കൽ പ്രതിഫലാർഹമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിൽ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, നിങ്ങൾ തസഹറു ഇടയത്തായം കഴിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പന പിൻപറ്റുന്നതിലുള്ള ബർക്കത്ത്, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നോമ്പെടുത്ത് വഴിപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അള്ളാഹ്ക്ക് വഴിപ്പെടാൻ ഏറ്റവും സഹായകമാകും ഒരാൾ ഇടയത്തായം കഴിച്ച് നോമ്പ് തുടങ്ങിയാൽ. അപ്പോൾ ആ നിലയ്ക്കൊരു ബർക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുന്ന ബർക്കത്ത്. അതേപോലെ നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം ഈ സഹൂർ കഴിക്കുന്നതിലാണ്. അവർക്കതില്ലായിരുന്നു. അപ്പോൾ രണ്ട് നോമ്പുകൾക്കിടയിലും വ്യത്യാസമായി നിശ്ചയിച്ച ഈ ഇടയത്തായം കഴിക്കുന്നതിൽ, അതിനുള്ളത് നിശ്ചയിച്ചത് അത് നമ്മൾ സ്വീകരിക്കുന്നതിലുള്ള ബർക്കത്ത്. കാരക്ക കൊണ്ട് അത്തായം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിഅമ സഹൂരിൽ മുഅ്മിൻ അത്തമർ, ഒരു വിശ്വാസിയുടെ അത്താഴം, അത് കാരക്ക എത്ര ഉത്തമം എന്ന് പറഞ്ഞു. ധാരാളം അനുഗ്രഹങ്ങൾ ആർജിക്കുവാൻ ഒരു തിരിചര്യയാണ് സഹൂർ കഴിക്കൽ, ഇടയത്തായം കഴിക്കൽ എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ഈ വകുലു വശ്റബു ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദ് മിനൽ ഫജ്ർ എന്നിടത്ത് നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സഹൂർ, അത്തായം കഴിക്കുന്ന വിഷയം. ഇത് പണ്ഡിതന്മാർ പ്രത്യേകം ഇവിടെ ഉണർത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ, ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചില മസാലകളും ആയത്തിൻ്റെ ബാക്കി ഭാഗവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ തബാറകല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ 500 മൊഡ്യൂൾ 16 ക്ലാസ് 35 എന്താണ് ഹൈത്ത്, എന്താണ് ഫജ്ർ, ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ചോദ്യം 1. وَكُلُوا وَاشْرَبُوا حَتَّى يَتَبَيَّنَ لَكُمُ الْخَيْطُ الْأَبْيَضُ مِنَ الْخَيْطِ الْأَسْوَدِ مِنَ الْفَجْرِ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുക, പുലരിയുടെ വെളുത്ത ഇഴകൾ കറുത്ത ഇഴകളിൽ നിന്ന് തെളിഞ്ഞു കാണുമാറാകുന്നതുവരെ. സൂറത്തുൽ ബഖറയിലെ എത്രാമത്തെ ആയത്താണ് ഇത്? ഓപ്ഷൻ എ 181, ബി 186, സി 187. ചോദ്യം 2. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയോട്, തീർച്ചയായും താങ്കളുടെ തലയണ വളരെ വിശാലം തന്നെ, ഇന്ന വിസാദതകല അരീദ എന്ന് പറയുന്നുണ്ട്, ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു, ബി അബു ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, സി സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ചോദ്യം 3. സൂറത്തുൽ ബഖറയിലെ 187 ആയത്തിൽ അൽ ഹൈത്തുൽ അബ്യദ്, അൽ ഹൈത്തുൽ അസ്വദ് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ പകലിൻ്റെ വെളിച്ചവും രാത്രിയുടെ ഇരുട്ടുമാണ്, ബി വെളുത്ത നൂലും കറുത്ത നൂലും, സി ഇവയിൽ രണ്ടുമല്ല.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണാം.

0: എന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വഞ്ചനയാണീ ദുനിയാവ്.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എടുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഇകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്.
5: أعوذ بالله من الشيطان الرجيم

കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത്. പേസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂറത്തുകളെ വിവിധ ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ അധ്യായങ്ങളായ സൂറത്തു ഖസസ്, സൂറത്തു അങ്കബൂത്ത് എന്നിവയിലെ ആയത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരി മുഹമ്മദ് അയ്യൂബ്.

الخيرة سبحان الله وتعالى عما يشركون ورب

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖസസ്, സൂറത്തു അങ്കബൂത്ത് എന്നീ അധ്യായങ്ങളിലെ പാരായണം നിർവഹിച്ചത് ബഹുമാന്യനായ അൽ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ,
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു നഹൽ 70-71 വചനങ്ങളുടെ വിശദീകരണം.
5: വചനം 70. വല്ലാഹു, അല്ലാഹു, അല്ലാഹുവത്രേ, ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചത്. തുമ്മ, പിന്നീട്. യതവഫാകും, നിങ്ങളെ അവൻ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നു, മരിപ്പിക്കുന്നു. വമിങ്കും, നിങ്ങളിലുണ്ടായിരിക്കും, നിങ്ങളിൽ നിന്നു ചിലർ. മയ്യുറദ്ദു, മടക്കപ്പെടുന്നവർ, ആക്കപ്പെടുന്നവർ, ഒഴിവാക്കി വിടപ്പെടുന്നവർ. ഇല അർദലി, ഏറ്റം താണപടിയിലേക്ക്, ദുർബലസ്ഥിതിയിലേക്ക്. അൽ ഉമുരി, ആയുഷ്കാലത്തിൻ്റെ, ആയുസിൻ്റെ. ലികൈല യഅലമ, അവർ അറിയാതിരിക്കുവാൻ വേണ്ടി. ബഅദ ഇൽമിൻ, അറിവിനു ശേഷം. ശൈ അൻ, യാതൊന്നു. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. അലീമുൻ, അറിയുന്നവനാണ്. ഖദീറുൻ, കഴിവുള്ളവനാണ്.

0: അല്ലാഹുവത്രേ നിങ്ങളെ സൃഷ്ടിച്ചത്, പിന്നീട് നിങ്ങളെ അവൻ മരണപ്പെടുത്തുന്നു. ആയുസ്സിന്റെ ഏറ്റവും താഴേക്കിട അഥവാ ദുർബലാവസ്ഥയിലേക്ക് ഒഴിവാക്കി വിടപ്പെടുന്നവരും നിങ്ങളിൽ ഉണ്ടായിരിക്കും. അറിവിനുശേഷം പിന്നെയും യാതൊന്നും അറിയാതിരിക്കുവാൻ വേണ്ടി. നിശ്ചയമായും അല്ലാഹു എല്ലാം അറിയുന്നവനും കഴിവുള്ളവനുമാകുന്നു.
1: ചില ജീവികളിലും പദാർത്ഥങ്ങളിലും അടങ്ങിയ ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാട്ടിയ ശേഷം മനുഷ്യരിൽ തന്നെയും സ്ഥിതി ചെയ്യുന്ന ചില ദൃഷ്ടാന്തങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യരെ സൃഷ്ടിച്ച് ഈ നിലക്കെത്തിച്ച അല്ലാഹു തന്നെ അവന്റെ ആയുഷ്കാലവും നിയന്ത്രിക്കുന്നു. ചിലർ ചെറുപ്പത്തിലെ മരണമടയുന്നു, ചിലർ ഏതാനും വയസ്സുവരെ ജീവിക്കുന്നു, ചിലരാകട്ടെ സാധാരണയിൽ കവിഞ്ഞ ദീർഘായുസ് നൽകപ്പെട്ടവരായിരിക്കും. അങ്ങനെ മുമ്പ് അവർക്കുണ്ടായിരുന്ന അറിവും തന്റേടവും നഷ്ടപ്പെടുകയും ഗ്രഹണേന്ദ്രിയങ്ങൾ ക്ഷയിച്ച് ശിശുക്കൾ കണക്കെ ആയിത്തീരുകയും ചെയ്യുന്നു. ഒരാൾ ദൃഢഗാത്രനും ആരോഗ്യവാനുമായതുകൊണ്ടോ മറ്റോ ദീർഘകാലം ജീവിക്കുമെന്നോ വേറൊരാൾ അവശഗാത്രനും ആരോഗ്യം കുറഞ്ഞവനുമാകൊണ്ട് നേരത്തെ മരണമടയുമെന്നോ നിശ്ചയിക്കുക സാധ്യമല്ല. എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ച് നടക്കുന്നുവെന്ന് മാത്രം. സൂറത്തു റോം 54 അള്ളാഹു പറയുന്നു, നിങ്ങളെ ബലഹീനതയിൽ നിന്ന് സൃഷ്ടിച്ചവൻ അള്ളാഹുവത്രേ, പിന്നീട് ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തിയുണ്ടാക്കി, പിന്നെ ശക്തിക്കു ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യാസീൻ 68 പറയുന്നു, ആർക്കു നാം ദീർഘായുസ് നൽകുന്നുവോ അവർക്ക് സൃഷ്ടിയിൽ അഥവാ പ്രകൃതിയിൽ നാം വിപരീതാവസ്ഥ നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതായി അനസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഔദു ബിക മിനൽ ബുഖരി വൽ കസ്രി വൽ ഹറം വ അർദലിൽ ഉമർ വ അദാബിൽ ഖബർ വ ഫിതനത്തിൽ ദജ്ജാലി വ ഫിതനത്തിൽ മഹിയാ വൽ മമാത്ത്. പിശുക്ക്, ഉദാസീനത, വാർദ്ധക്യക്ഷീണം, അവശപ്രായം, ഖബറിലെ ശിക്ഷ, ദജ്ജാലിന്റെ കുഴപ്പം, ജീവിതത്തിലെയും മരണത്തിലെയും കുഴപ്പം എന്നിവയിൽ നിന്ന് അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ബുഖാരി.
2: വചനം 71. വല്ലാഹു, അല്ലാഹു തന്നെ, ഫദ്ദല,

0: ശ്രേഷ്ഠമാക്കി, മെച്ചമാക്കി. ബഅദകും, നിങ്ങളിൽ ചിലരെ. അല ബഅദിൻ, ചിലരെക്കാൾ. ഫിർ റിസ്ഖി, ആഹാരത്തിൽ, ഉപജീവനത്തിൽ. ഫമല്ലദീന ഫുദ്ദിലു, എന്നാൽ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ അല്ല, മെച്ചമാക്കപ്പെട്ടവർ അല്ല. ബിറാദ്ദി, മടക്കുന്നവർ, വിട്ടുകൊടുക്കുന്നവർ. റിസ്ഖിഹിം, അവരുടെ ആഹാരത്തെ. അലാ മാ മലകത്ത്, ഉടമപ്പെടുത്തിയവർക്ക്. ഐമാനുഹും, അവരുടെ വലം കൈകൾ. ഫഹും, എന്നിട്ട് അങ്ങനെ അവർ. ഫീഹി, അതിൽ. സവാഉൻ, സമമാണ് എന്നുള്ളത്. അഫബിനിഅമ്മത്തി, അപ്പോൾ അനുഗ്രഹത്തെയാണോ. അല്ലാഹി, അല്ലാഹുവിൻ്റെ. യജ്ഹദൂൻ, അവർ നിഷേധിക്കുന്നു, നിരാകരിക്കുന്നു.
1: അല്ലാഹു തന്നെ നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ ആഹാര വിഷയത്തിൽ ശ്രേഷ്ഠമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ശ്രേഷ്ഠമാക്കപ്പെട്ടവർ തങ്ങളുടെ ആഹാരത്തെ തങ്ങളുടെ വലത് കൈ ഉടമയാക്കിയവർക്ക് അഥവാ അടിമകൾക്ക് വിട്ടുകൊടുക്കുന്നവരല്ല. എന്നിട്ട് അവർ രണ്ടു കൂട്ടരും അതിൽ സമമായിരിക്കുക, അതുണ്ടാവുകയില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെയോ അവർ നിഷേധിക്കുന്നത്.
2: ആഹാര വിഷയത്തിൽ അഥവാ ഉപജീവന മാർഗങ്ങളിൽ എല്ലാവരും ഒരേ നിലക്കാരായിട്ടല്ല ഉള്ളത്. ചിലർക്ക് കൂടുതലും ചിലർക്ക് കഷ്ടിച്ചുമായിക്കൊണ്ടാണ് അല്ലാഹു അത് നൽകിയിരിക്കുന്നത്. മനുഷ്യന്റെ സാമർഥ്യമോ ബുദ്ധിയോ പ്രാപ്തിയോ അല്ല അതിൻ്റെ മാനദണ്ഡം. ബാഹ്യമായി നോക്കുമ്പോൾ അവക്കും അതിൽ സ്ഥാനങ്ങളുണ്ടെന്നതു ശരി തന്നെ. പക്ഷേ യഥാർത്ഥത്തിലുള്ള മാനദണ്ഡം അല്ലാഹുവിൻ്റെ നിശ്ചയമാകുന്നു. അല്ലായിരുന്നുവെങ്കിൽ പ്രാപ്തരും ബുദ്ധിമാന്മാരുമായ എല്ലാ വ്യക്തികളും ധനാഢ്യന്മാരാകേണ്ടതും അല്ലാത്തവരെല്ലാം ദരിദ്രന്മാരാകേണ്ടതുമായിരുന്നു. ബുദ്ധിമതികളും അതിസമർത്ഥരുമായ എത്രയോ ആളുകൾ ജീവിതക്ലേശം അനുഭവിച്ചു വരുന്നതും വിവേകമോ പ്രാപ്തിയോ ഇല്ലാത്ത എത്രയോ ആളുകൾ ധനസമൃദ്ധിയും സുഖസൗകര്യങ്ങളുമുള്ളവരായി കഴിയുന്നതും നാം കണ്ടുവരുന്നതാണല്ലോ. ഈ യഥാർത്ഥം മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു. അഹും യഖ്സിമൂന റഹ്മത്ത റബ്ബിക്ക നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ ورفعنا بعضهم فوق بعض درجات. അവരാണോ നിന്റെ റബ്ബിന്റെ കാരുണ്യം ഭാഗിച്ചു കൊടുക്കുന്നത്? ഐഹിക ജീവിതത്തിൽ അവരുടെ ജീവിതമാർഗം നാം അത്രേ അവർക്കിടയിൽ ഭാഗിച്ചിരിക്കുന്നത്. അവരിൽ ചിലരെ ചിലർക്കുമേത് പല പടികൾ നാം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തു സുഹ്റുഫ് 32. ഇങ്ങനെ ജീവിതമാർഗം വ്യത്യസ്ത രീതിയിലാക്കി നിശ്ചയിക്കുവാനുള്ള ചില കാരണങ്ങളും അവിടെ അല്ലാഹു എടുത്തു കാണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരത്തിന് അവിടെ നോക്കുക. പ്രസ്തുത തത്വം വിവരിക്കലല്ല ഇവിടെ ഉദ്ദേശ്യം. അള്ളാഹുവിൻ്റെ അടിമയായ മനുഷ്യൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളെ അവർക്ക് വകവെച്ച് കൊടുക്കുകയും ചെയ്യുകയെന്ന ശിർക്കിൻ്റെ അർത്ഥശൂന്യത ഒരു ഉദാഹരണത്തിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ വചനത്തിൻ്റെ താൽപ്പര്യം. എല്ലാവർക്കും ഒരേ തോതിലല്ല അള്ളാഹു ഉപജീവന മാർഗം നൽകിയിരിക്കുന്നത്. യജമാനന്മാരെ ആശ്രയിച്ചു കഴിയുന്ന അടിമകൾ നിർദ്ദേനരായിരിക്കും. എന്നാൽ യജമാനവർഗം തങ്ങളുടെ പക്കലുള്ള തങ്ങളുടെ അടിമകൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരെയും പങ്കുകാരാക്കി ഇരുകൂട്ടരും അതിൽ സമാവകാശികളാകാറില്ല അഥവാ അതിനവർ കൂട്ടാക്കുകയില്ല. അതേസമയത്ത് അല്ലാഹുവിൻ്റെ അടിമയും ഉടമയുമായ ചില സൃഷ്ടികൾക്ക് അവർ അല്ലാഹുവിൻ്റെ അധികാരാവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു അഥവാ അവരെ ആരാധിക്കുകയും അല്ലാഹു നൽകിയ സ്വത്തിൽ ഒരു പങ്ക് നേർച്ച വഴിപാടുകളും മറ്റും വഴി അവർക്ക് നീക്കിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ തങ്ങൾക്ക് അവകാശപ്പെട്ടത് തങ്ങളുടെ അടിമകൾക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറില്ലാത്ത അവർ അല്ലാഹുവിൻ്റെ അവകാശങ്ങൾ അവൻ്റെ അടിമകൾക്ക് വിട്ടുകൊടുത്ത് അവരെ അവനോട് സമമാക്കുന്നു. അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ നിഷേധിക്കലും അവനോട് കാണിക്കുന്ന ഒരു ധിക്കാരവുമാണിത്. ഇതത്രേ ഈ വചനത്തിലടങ്ങിയ ആശയത്തിൻ്റെ ചുരുക്കം. വഴിയെ ഉദ്ധരിക്കുന്ന സൂറത്തു റൂമിലെ 28-ാം വചനത്തിൽ നിന്ന് ഈ ആശയം കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാം. മാ മലക്കത്ത് ഐമാനുഹും, അഥവാ അവരുടെ വലങ്കൈകൾ ഉടമയാക്കിയവർ എന്നു പറഞ്ഞത് അടിമകളെ ഉദ്ദേശിച്ചാകുന്നു. ഈ വാക്കിൻ്റെ അർത്ഥത്തെയും പ്രയോഗത്തെയും സംബന്ധിച്ചും അതിന് വികൃതമായ ചില അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് ഇസ്ലാമിൽ അടിമത്തം എന്നൊന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്ന ചിലരുടെ വാദത്തെ സംബന്ധിച്ചും സൂറത്ത് മുഅ്മിനൂൻ്റെ ശേഷം കൊടുത്തിട്ടുള്ള വ്യാഖ്യാനക്കുറിപ്പിലും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അടിമത്തത്തെപ്പറ്റി സൂറത്ത് അഹ്സാബിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലും വിവരിച്ചിട്ടുണ്ട്. പ്രസ്തുതവാദക്കാരായ ചിലർ മറ്റൊരു പുത്തൻ ചിന്താഗതിക്ക് ഖുർആന്റെ സാധൂകരണമുണ്ടെന്ന് വരുത്തുവാൻ വേണ്ടി ഈ വചനത്തിന് ഒരു പുതിയ അർത്ഥവ്യാഖ്യാനം നൽകി കാണുന്നു. കാലത്തിൻ്റെ ഒഴുക്കിനത്ത് ഖുർആനെ വ്യാഖ്യാനിക്കുന്നതിനുള്ള താൽപ്പര്യവും അത്തരം വ്യാഖ്യാനങ്ങൾ പുറപ്പെടുവിക്കുന്നതിലുള്ള അഭിമാനവുമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് അല്പം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്നതാണ്. ആഹാര വിഷയത്തിൽ മെച്ചം ലഭിച്ചവർ തങ്ങളുടെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് തങ്ങളുടെ വേലക്കാർ, ജോലിക്കാർ മുതലായ സാധുക്കൾക്ക് നൽകേണ്ടതാണെന്നുള്ള തത്വത്തിൽ ആർക്കും തർക്കമില്ല. ചിലപ്പോഴൊക്കെ നിയമദൃഷ്ട്യാ തന്നെ അത് വളരെ കർശനമായ ഒരു നിർബന്ധം കൂടിയായിരിക്കുകയും ചെയ്യും. എന്നാൽ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതിലെല്ലാം അവർ സമാവകാശികളാണെന്നും അത് നിർബന്ധമാണെന്നുമുള്ള സിദ്ധാന്തം ഇസ്ലാമികമോ ഖുർആനികമോ അല്ല. ഖുർആൻ ഒരു പഴഞ്ചനല്ലെന്നുള്ളതിനോടും നാം തികച്ചും യോജിക്കുന്നു. എന്നാലത് ഒരു നവീന ഗ്രന്ഥമാണോ? അതുമല്ല. പഴഞ്ചനും നവീനവുമല്ലാത്ത അഥവാ പഴയ കാലത്തേക്കും നവീന കാലത്തേക്കും ഒരുപോലെ യുക്തവും പ്രായോഗികവുമായ ഒരു ഗ്രന്ഥമാണത് എന്നുള്ളതാണ് വാസ്തവം. സന്ദർഭം മറ്റൊന്നായതുകൊണ്ട് ഈ വിഷയകമായി ഇവിടെ കൂടുതലൊന്നും വിവരിക്കുന്നില്ല. എന്നാലും ചില സംഗതികൾ ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, മാമലക്കത്ത് ഐമാനുഹും എന്ന വാക്കിന് അവരുടെ നിയന്ത്രണത്തിന് കീഴിലുള്ളവർ എന്ന് അർത്ഥം കൽപ്പിക്കുകയും തങ്ങളുടെ കീഴിലുള്ള ജോലിക്കാരും വേലക്കാരുമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തത് ശരിയല്ല. ഭാഷാ സാഹിത്യത്തിലോ ഖുർആനിലോ അതിന് തെളിവുമില്ല. രണ്ട്, ഫഹും ഫീഹി സവാഉൻ എന്ന വാക്കിന് വാസ്തവത്തിൽ അവർ അതിൽ സമാവകാശികളാകുന്നുവെന്ന് അർത്ഥം കൽപ്പിച്ചതും ആവശ്യം കഴിച്ചു മിച്ചമുള്ള ആഹാരം അത്തരക്കാർക്ക് നൽകണമെന്നാണ് ഇതുമൂലം ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചതും ഇവർ കരുതിക്കൂട്ടി നടത്തിയ ഒരു കയ്യേറ്റമായേ മനസ്സിലാക്കുവാൻ കഴിയുന്നുള്ളൂ. ഫഹും എന്നതിൻ്റെ സ്ഥാനത്ത് വഹും എന്നായിരുന്നു ഉള്ളതെങ്കിൽ ഈ അർത്ഥവ്യാഖ്യാനം ഒരു വിധത്തിലെങ്കിലും വകവെച്ചു കൊടുക്കാമായിരുന്നു. അറബി ഭാഷയെയും അറബി സാഹിത്യ ശാസ്ത്രങ്ങളെയും കുറിച്ച് സ്വല്പം പരിചയമുള്ളവർക്ക് ഈ സംഗതി വേഗത്തിൽ മനസ്സിലാകും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു വിശദീകരണം ആവശ്യമായി വന്നേക്കും. അതിനിവിടെ സൗകര്യം പോരതാനും. ഖുർആൻ അവതരിച്ച് 14 നൂറ്റാണ്ടുകൾ പിന്നിടുന്നതുവരെ ഒരു പണ്ഡിതനും ഒരു വ്യാഖ്യാതാവിനും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഒരു പുതിയ അർത്ഥകൽപ്പനയാണ് ഇവർ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ നിഷ്പക്ഷ ബുദ്ധിയുള്ളവർക്ക് വാസ്തവം ഗ്രഹിക്കുവാൻ മതിയായ ഒരു തെളിവാണല്ലോ. 3, പുതുതായി രംഗപ്രവേശം ചെയ്യുന്നതും ജനമധ്യേ പ്രചാരമുള്ളതുമായ നവീനാശയങ്ങൾക്ക് ഖുർആന്റെ അംഗീകാരമുണ്ടെന്നും ഖുർആൻ മുമ്പ് തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും വരുത്തുന്നതിൽ ചില ആധുനിക പണ്ഡിതന്മാർ സത്യദീക്ഷയില്ലാത്ത വിധം അമിതമായ താൽപ്പര്യം കാണിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് കാറൽ മാർക്സിന്റെ സ്ഥിതി സമത്വവാദ അഥവാ സോഷ്യലിസത്തിന് ഒപ്പിക്കുവാൻ വേണ്ടിയുള്ള ഈ ശ്രമവും. പ്രത്യക്ഷത്തിൽ ഇത് ഖുർആന്റെ ഒരു മഹത്വമാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്ത് തരം താഴ്ത്തലും അതിൻ്റെ യഥാർത്ഥ അധ്യാപനത്തെ വികൃതമാക്കലുമാകുന്നു. കാറൽ മാർക്സിന്റെ സാമ്പത്തിക സിദ്ധാന്തവും ഖുർആന്റെ സാമ്പത്തിക സിദ്ധാന്തവും തമ്മിൽ ഏതെങ്കിലും ചില വിശദാംശങ്ങളിൽ യോജിപ്പുണ്ടായേക്കാമെന്നതൊഴിച്ചാൽ അടിസ്ഥാനപരമായി രണ്ടും പരസ്പരം യോജിക്കുകയില്ലെന്നുള്ളതാണ് യഥാർത്ഥം. 4, ഇവരുടെ വ്യാഖ്യാനപ്രകാരം ആവശ്യം കഴിച്ച് മിച്ചമുള്ള ആഹാരം വേലക്കാർ, ജോലിക്കാർ മുതലായവർക്ക് അവകാശപ്പെട്ടതാണെന്നാണല്ലോ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. അവരുടെ ആഹാരം എന്നർത്ഥമായ റിസ്ഖുഹും എന്ന വാക്കിന് അവരുടെ കയ്യിലുള്ള ആഹാരം എന്നാണ് ഇവർ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. വ്യാഖ്യാന വേളയിലാകട്ടെ അവരുടെ ആവശ്യം കഴിച്ച് മിച്ചമുള്ള ആഹാരം എന്നാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇത് ഖുർആനെ മാർക്സിസത്തോട് യോജിപ്പിക്കുവാനുള്ള സൗകര്യാർത്ഥമായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ആഹാരം എന്ന് അള്ളാഹു പറഞ്ഞതിനെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതാക്കുവാൻ എന്താണ് ന്യായം? 5, ഈ വചനത്തിൻ്റെ ആശയം നാം മുകളിൽ വിവരിച്ച പോലെയാണെന്നും ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനം ശരിയല്ലെന്നും കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ ഉതകുന്ന മറ്റൊരു വചനം നോക്കുക. ളറബലക്കും മസലം മിൻ അംഫുസിക്കും ഹല്ലക്കും മിമ്മാ മലക്കത്ത് ഐമാനക്കും മിൻ ശുറക്കാ അഫീമാ റസഖ്നാകും ഫഅൻതും ഫീഹി സവാഉൻ തഖാഫൂനഹും കഖീഫതികും അംഫുസക്കും കദാലിക നുഫസ്സിലുൽ ആയാത്തി ലിഖൗമി യഖിലൂൻ. ഈ വചനത്തിന് അതേ ആളുകൾ തന്നെ കൽപ്പിച്ച അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങളിൽ നിന്നു തന്നെ അള്ളാഹു നിങ്ങൾക്കിതാ ഒരു ഉപമ എടുത്തു കാണിക്കുന്നു. നിങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് നാം നൽകിയ ധനത്തിൽ വല്ല പങ്കാളികളും ഉണ്ടോ? എന്നിട്ട് നിങ്ങൾ അതിൽ സമാവകാശികളായിരിക്കുകയും നിങ്ങളുടെ സ്വന്തം ആളുകളെ ഭയപ്പെടും പോലെ അവരെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടോ? ബുദ്ധി ഉപയോഗിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ഇങ്ങനെയാണ് നാം ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നത്. സൂറത്തു റൂം, വചനം 28. ഇതിൽ മാമലക്കത്ത് ഐമാനുഹും എന്ന വാക്കിന് നിയന്ത്രണത്തിൻ കീഴിൽ ജീവിക്കുന്നവർ എന്ന് അർത്ഥം കൽപ്പിച്ചത് ഒഴിവാക്കിയാൽ ഈ വചനത്തിന്റെ ആശയം ശരിയായ രൂപത്തിൽ തന്നെ ഇവരും സ്വീകരിച്ചിരിക്കുകയാണ്. ഫ അന്തും ഫീഹി സവാഉൻ എന്ന വാക്കിന് വാസ്തവത്തിൽ അവരതിൽ സമാവകാശികളാണ് എന്ന് ഇവരും ഇവിടെ അർത്ഥമാക്കുന്നില്ലതാനും. അപ്പോൾ സൂറത്തു റൂമിൽ അതിന് ശരിക്ക് അർത്ഥം കൽപ്പിക്കുന്ന ഇവർ ഈ വചനത്തിൽ ആ വാക്കിന് ഇങ്ങനെ ഒരു പുതിയ അർത്ഥം കൽപ്പിച്ചുണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള മനസ്സിലിരിപ്പ് എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമ്മയെല്ലാവരെയും സൽബുദ്ധിയും സത്യം സ്വീകരിക്കുവാനുള്ള സന്മനസ്സും നൽകപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു നഹ്ലിലെ 70-71 വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്.
4: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു പരിപാടിയുമായിട്ടാണ് നമ്മൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
5: നാം തുടർച്ചയായി ഖുർആൻ മനഃപ്പാഠമാക്കാൻ ഒരു ഉപാധിയായി സ്വീകരിക്കുന്ന ഹൈഫുള്ളൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
4: ഏറെ പുണ്യമുള്ള വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഫ്ദുൽ ഖുർആനുമായി ശ്രോതാക്കളിലേക്ക് എത്തുന്നത്.
5: തീർച്ചയായും ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 5 വചനത്തിന്റെ 1 ഭാഗമാണ് നാം മനഃപ്പാഠമായി പഠിക്കുന്നത്.
4: ക്ലാസ് എടുക്കാനായി നമ്മളോടൊപ്പമുള്ളത് ബഹുമാനനായ ഹാഫിദ് ജഅഫർ സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു അൽ അഹ്സാബിലെ 4 ആയത്തു വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ, ഇന്ന് 5 ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അഞ്ചാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഇൻഷാല്ലാ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അഹ്സാബിൻ്റെ അഞ്ചാം വചനത്തിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപ്പാഠമായി പഠിച്ചിട്ടുള്ളത്.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിൽ ജഅഫർ സലഫിയാണ്.
1: സൂറത്ത് അഹ്സാബ് തുടർച്ചയായി നാം മനഃപ്പാഠമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തുടർ ഭാഗങ്ങൾ ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാവുന്നതാണ്.
2: ഇൻഷാല്ലാ.
3: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: കേട്ടത് മനപ്പാഠം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
3: على أن نبدل خيرا منهم وما

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഇരുപത്തിൽ ഇനി ഖൈറൻ മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീമ് വന്നാൽ ഇത് ഖാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറമ്മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ടവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ. നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്ഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹു

الذي يوعدون يومهم الذي يوعدون ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ يوم يخرجون من الاجداث سراعا يوم يخرجون من الاجداث ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിലെ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്, സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ, നുസുബ് സ്വാദിന് ബൊമ്മ് സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്, നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബിയൂഫിദൂൻ ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ശദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബിയൂഫിദൂൻ, അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون أوسانة آية خاشعة أبصارهم ترهقهم ذلة يبدا خاشعة خا توند يبدا اتو مغلبا غمان خا انا دين مخرج هذا بولتنا عين خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീനു ശേഷം ഹംസ, ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും, നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്, അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും, ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബഇനെ ഖലഖല ചെയ്യണം, അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലയിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും, തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല, ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്, തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي, ذلك اليوم, ഇവിടെയും ذلك اليوم, اليوم അല്ല يوم ആണ്, യ, ذلك اليوم الذي كانوا يوعدون خاشعا

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. ഇപ്പം ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതൈകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
2: അതെ, നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ് 45 മുതൽ 66 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.

വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് പഠിച്ചു വരുന്നു. 35 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

0: ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വമാ അവുന്നു മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. നൂനിന് ശബ്ദുണ്ട്, മണിക്കണം. വമാ അവുന്നു അസ്സാഅത ഖായിമ മദ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഖായിമതൻ വ തൻവീനു ശേഷം വാവ്, ഇദ്ഗാം നാഖിസ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മണിക്കലോടുകൂടി ശബ്ദ് ഉണ്ടാവരുത്. ഖായിമതൻ വലഇൻ. ഇനി വലഇൻ റു തൻ നൂർ സാക്കിനയ്ക്ക് ശേഷം റാ, ഇദ്ഗാം ബിലാഗുന്ന. നൂനിനെ റായിലേക്ക് മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. വല ഇറു വല ഇറു, നൂനിനെ കേൾക്കുക തന്നെ ഇല്ല. വല ഇറു. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റുദിത്തു. ഇവിടെ റുദിദുത്തു എന്ന് ഓതുന്ന ആളുകളുണ്ട്. റുദിദുത്തു ശരിക്കും അവിടെ ഇദ്ഗാം ചെയ്യാണ് വേണ്ടത്. റുദിത്തു രണ്ടാമത്തെ ദാൽ അവിടെ കേൾക്കുന്നില്ല, പൂർണ്ണമായിട്ടും ഇദ്ഗാം ചെയ്യാണ്. റുദിത്തു ഇദ്ഗാം മുത്തജാനിസൈൻ എന്ന് പറയും. സെയിം മഹ്റജ്, ഒരേ മഹ്റജാണ്, എന്നാൽ അതിന് വ്യത്യസ്ത സിഫത്തുകളും വേറെ ലെറ്ററുമാണല്ലോ, വേറെ വേറെ അക്ഷരമാണ്.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ അഖ്റാഫിന്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖാരിഅ സലാഹ് അൽ മുസ്ലി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അഅ്റാഫ്, പാരായണം നിർവഹിച്ചത് സലാഹ് അൽ മുസ്ലി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5-7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5-7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

ربك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف

الأرض بالحق ويوم يقول كن فيكون قوله الحق وله الم

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഹിഫ്ളുൽ ഖുറാനിന്റെ ക്ലാസ്സിലേക്കാണ്. ഇന്നത്തെ ഹിഫ്ളുൽ ഖുറാനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 5 ആയത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. അൽഹംദുലില്ല. 6-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലെ ആറാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. മുഹമ്മദ് അയ്യൂബ് പാരായണം നിർവഹിക്കുന്നു. സൂറത്തു തൂർ മുതൽ സൂറത്ത് വാഖിഅ വരെ.

مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر.

ونذر ولقد يسرنا القرآن للذكر فهل من مدكر كذبت ثمود بالنذر